0: ഇംഗ്ലീഷ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, സൂറത്തു ത്വാഹ, അൽ അംബിയ, ഹജ്ജിലെ 25 വരെയുള്ള വചനങ്ങൾ ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാര്യോഗളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ മറിയം 21 മുതൽ 58 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത കാര്യ മജീദ് അൽസാമിൽ.

0: tvquran.com ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ഭാഗങ്ങളും കേൾവിക്കാർക്ക് കേൾക്കുന്നതിനുള്ള അവസരമൊരുക്കുന്ന തൻസീൽ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തു അഹസാബ്, സൂറത്തു സബ, സൂറത്തു ഫാത്തിർ. പാരായണം നിർവഹിക്കുന്നത് ഖാരി അഹമ്മദ് അൽ അജ്മി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

وهو الرحيم الغفور. وقال الذين كفروا لا تأتين الساعة قل بل

وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. നാം കേട്ടത് സൂറത്തു ഫാത്തിർ, സൂറത്തു സബ, സൂറത്തു അഹ്സാബ് എന്നീ ഖുർആനിലെ അധ്യായങ്ങൾ.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഏഴാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാമധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ പഠിപ്പിക്കുന്നത് ഹാഫിള് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും പാരായണത്തിനും അതിലുപരി അത് മനഃപ്പാഠമാക്കുന്നതിനു വേണ്ടി എല്ലാ ദിവസവും കാതോർത്തിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 39 ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് 40-ാമത്തെ ആയത്ത് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പാരായണം ചെയ്യുമ്പോൾ കൂടെ ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത് പൂർണ്ണമായി ഒന്ന് പാരായണം ചെയ്യാം.

വലാക്കിൻ റസൂലല്ലാഹി എന്നാണ്. വലാക്കിൻ എന്നതിലെ ആ നൂനിൻ്റെ ഉച്ചാരണം, സാക്കിനായ നൂനിൻ്റെ ഉച്ചാരണം അവിടെ കാണപ്പെടുകയില്ല. ആ നൂനിനെ റായിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്, ഇദ്ഗാം ചെയ്യുക എന്ന് പറയും. അപ്പോൾ അവിടെ സാക്കിനായ നൂനിൻ്റെ ഉച്ചാരണം കാണപ്പെടില്ല. വലാക്കിർ റസൂല, വലാക്കിർ റസൂല, വലാക്കിർ റസൂലല്ലാഹി

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, പഠിപ്പിച്ചത് ഹാഫിദ് ജഅഫർ സലഫി.

ജീവിതത്തിന് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം.
2: Email hello@peaceradio.com. Phone 902-0840-840.
3: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 64 മുതൽ 69 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ തുനൈചി.

0: توفيقا.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നിസാ

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ

0: അമാനിയിൽ. സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ.
1: വചനം 3.
2: വഹുവല്ലദി, അവൻ യാതൊരുവനുമത്രേ, അവൻ തന്നെ യാതൊരുവൻ. മദ്ദൽ അർദ്ധ, അവൻ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തി അയച്ചുവിട്ടു. വജഅല ഫീഹ, അതിൽ ആക്കുകയും ഉണ്ടാക്കുകയും. റവാസിയ, ഉറച്ചു നിൽക്കുന്ന നങ്കൂരമിട്ടു നിൽക്കുന്നവയെ, മലകളെ. വ അൻഹാറൻ, നദികളെയും പുഴകളെയും. വമിങ്കുല്ലി, എല്ലാറ്റിൽ നിന്നും. അസ്തമറാത്തി, ഫലവർഗങ്ങളിലെ. ജഅല ഫീഹ, അതിലവൻ ആക്കിയിരിക്കുന്നു ഉണ്ടാക്കിയിരിക്കുന്നു. സൗജൈനി, 2 ഇണകളെ. ഇത്നൈനി, 2 വീതം. ഈ 2. യുഗ്ഷി, അവൻ മൂടിയിടുന്നു. അല്ലൈല, രാത്രിയെ. അന്നഹാറ, പകലിന്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യതഫക്കറൂൻ, ചിന്തിക്കുന്ന ഉറ്റാലോചിക്കുന്ന.

0: അവനത്രേ ഭൂമിയെ വിശാലപ്പെടുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും തന്നെ അതിൽ അവൻ ഈ രണ്ടു ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ അവൻ പകലിനു മൂടിയിടുന്നു. നിശ്ചയമായും അതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വചനം 4.
2: ഒഫിൽ അർദ്, ഭൂമിയിലുമുണ്ട്. ഇതഉൻ, പല ഖണ്ഡങ്ങൾ, തുണ്ടങ്ങൾ, ഭാഗങ്ങൾ, മുറികൾ. മുതജാവിറാതുൻ, അന്യോന്യം അടുത്തു ചേർന്നു നിൽക്കുന്ന, അന്യോന്യം അയൽപ്പക്കത്തായുള്ള. വജന്നാതുൻ, തോട്ടങ്ങളും തോപ്പുകളും. മിൻ അഅ്നാബിൻ, മുന്തിരികളാലുള്ള. വസർഉൻ, കൃഷിയും കൃഷികളും. വനഖീലുൻ, ഈന്തപ്പനയും ഈത്തപ്പനകളും. സിൻവാനുൻ, ഇണച്ചമുള്ള. വഗൈറു സിൻവാനിൻ, ഇണച്ചമില്ലാത്തവയും. യുസ്ഖാ, അതു നനയ്ക്കപ്പെടുന്നു. ബിമാ ഇൻവാഹിദിൻ, ഒരേ വെള്ളം കൊണ്ട്. വനുഫദ്ദലു, നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു, മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ബഅദഹ, അവയിൽ ചിലതിനെ. അലാ ബഅദിൻ, ചിലതിനേക്കാൾ. ഫിൽ ഉക്കുലി, തീറ്റയിൽ തീനിയിൽ കനിയിൽ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാതിൻ, പല ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലഖൗമിൻ, ജനങ്ങൾക്ക്. യഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന, ഗ്രഹിക്കുന്ന.

0: ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്തു നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളും മുന്തിരികളുടേതായ പലതരം തോട്ടങ്ങളും കൃഷികളുമുണ്ട്. ഇണച്ചമുള്ളവയും ഇണച്ചമുള്ളതല്ലാത്തതുമായ ഈത്തപ്പനകളും ഉണ്ട്. ഒരേ വെള്ളം കൊണ്ട് അതിനു നനയ്ക്കപ്പെടുന്നു. എന്നിട്ടും അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു. നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
1: ഉപരിയാകാശങ്ങളെ തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വെച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യൻ നിത്യേനെ കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയെ പരത്തി വിശാലമാക്കിയത്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു. അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു. ആളെണ്ണി ഭൂപരിധി നിശ്ചയിക്കുകയോ തലയെണ്ണി മനുഷ്യപരിധി നിർണയിക്കുകയോ വേണമെന്ന് വല്ലവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയുടെ വലുപ്പക്കുറവ് കൊണ്ടോ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പോരായ്മ കൊണ്ടോ അല്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ അക്രമപരമായ അതിരുവരമ്പുകളുടെയും ഉടസായ നിയമപരിധികളുടെയും ഫലമാണത്. അതെ, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹ്രി ബിമാ കസബത്ത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വെച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. സൂറത്തുർ റോം 41. രണ്ട്, ഭൂമിക്ക് ഇളക്കവും ചരിവും ബാധിക്കാതെ ഉറച്ചു നിൽക്കുമാറ് അതിൻ്റെ ഘനം ശരിപ്പെടുത്തി നിർത്തുന്നതിന് വമ്പിച്ച മലകളെ സ്ഥാപിച്ചത്. മൂന്ന്, ദൂരദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന നദികളെ ഏർപ്പെടുത്തിയത്. നാല്, വിവിധ തരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാത്തിലും ഈ രണ്ട് വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. നാടൻ, കാടൻ, വലുത്, ചെറുത്, വെള്ള, ചുവപ്പ്, മധുരം, പുളി, മുന്തിയത്, താണത്, ആൺവർഗം, പെൺവർഗം എന്നിത്യാദി ഏതെങ്കിലും ഈ രണ്ട് വകുപ്പുകളില്ലാത്ത ഫലവർഗ്ഗങ്ങൾ കാണപ്പെടുകയില്ല. സസ്യങ്ങളടക്കം എല്ലാ വസ്തുക്കളിലും രണ്ടു ഇണകൾ ഉണ്ടെന്ന ഈ തത്വത്തെ ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതാണ് ഇതും വ്യക്തമാക്കുന്നത്. അഞ്ച്, പകൽ മുഴുവനും വിവിധ ജോലി തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെക്കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നത്. ആറ്, അടുത്തടുത്തും തൊട്ടുതൊട്ടും സ്ഥിതി ചെയ്യുന്നതും അതോടുകൂടി വ്യത്യസ്ത സ്വഭാവങ്ങളോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏർപ്പെടുത്തിയത്. മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, ഉൽപാദനയോഗ്യം, ഉൽപാദനയോഗ്യമല്ലാത്തത്, മണൽപ്രദേശം, ചളിപ്രദേശം എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണല്ലോ ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏഴ്, പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങളും ഈന്തത്തോട്ടങ്ങളും പോലെയുള്ളവ ഉണ്ടാക്കിയത്. എട്ട്, ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ഇണച്ചവും ചിനപ്പും പൊട്ടി ഒന്നിലധികം ശാഖകൾ ഉള്ളതും ഒറ്റത്തടി മാത്രമുള്ളതും എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത്. അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് ഈന്തപ്പനയിലുള്ള ഈ വ്യത്യാസം മാത്രമേ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പപ്പായ, ഈന്ത് മുതലായ ചില പനവർഗ്ഗങ്ങളിലും ചുരുക്കമെങ്കിലും ചിലപ്പോൾ തെങ്ങ്, കമുങ്ങ് എന്നിവയിലും കാണാവുന്നതാണിത്. ഒൻപത്, എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ടു തന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കാതെ മേൽപ്പറഞ്ഞ പ്രകാരം പലതരത്തിലായി വളരുന്നത്. പത്ത്, ഓരോന്നിന്നും ലഭിക്കുന്ന ഭോജ്യവസ്തുക്കളെ ഒരേ തരം ഗുണങ്ങളോട് കൂടിയാക്കാതെ ചിലതിന് ചിലതിനേക്കാൾ മെച്ചവും ഗുണവും നൽകിയത്. സ്വാദിലും ഗുണത്തിലും പോഷകത്തിലും രുചിയിലുമെല്ലാം തന്നെ ഓരോന്നും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കുവാനും അവൻ്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ഇതെല്ലാം അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ വ്യവസ്ഥ കൊണ്ടല്ലാതെ സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വല്ലവരും കരുതുമോ? കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളല്ലെങ്കിൽ വക്രബുദ്ധികളായിരിക്കുമെന്ന് തീർത്തു പറയാം. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അഥവാ അള്ളാഹുവിന് മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നതും കടുത്ത വിഡ്ഢിത്തമെത്രേ. അതാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
2: വചനം അഞ്ച്.
0: വഇൻ തഅജബ്, നീ ആശ്ചര്യപ്പെടുന്ന പക്ഷം, അത്ഭുതപ്പെടുന്നുവെങ്കിൽ, ഫഅജബുൻ, എന്നാൽ അത്ഭുതമാണ്, ഖൗലുഹും, അവരുടെ വാക്ക്, പറയൽ, ഞങ്ങൾ ആയിട്ടാണോ, ആയിരിക്കുമ്പോഴോ, തുറോബൻ മണ്ണ്, അഇന്ന ഞങ്ങളോ, ലഫി ഖൽഖിൻ ഒരു സൃഷ്ടിപ്പിൽ ആകുന്നത്, ജദീദിൻ പുതുതായ, ഉലായിക അക്കൂട്ടർ, അല്ലദീന കഫറു അവിശ്വസിച്ചവരാകുന്നു, ബിറബ്ബിഹിം തങ്ങളുടെ റബ്ബിൽ, വ ഉലായിക അക്കൂട്ടർ അവരാകട്ടെ, അൽ അഗ്ലാലു വിലങ്ങുകൾ, കുരുക്കുകൾ ആമങ്ങൾ, ഫി അഅനാഖിഹിം അവരുടെ കഴുത്തുകളിൽ ഉണ്ടായിരിക്കും, വ ഉലായിക അക്കൂട്ടർ അസ്ഹാബുന്നാർ നരകത്തിന്റെ ആൾക്കാരാകുന്നു, ഹും ഫീഹ അവർ അതിൽ, ഖാലിദൂൻ നിത്യവാസികളാണ്.

0: നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതമെത്രേ അവരുടെ വാക്ക്. ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത്? അഥവാ ഈ വാക്കിനെ പറ്റിയാണ് നീ അത്ഭുതപ്പെടേണ്ടത്? അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടരാകട്ടെ, വിലങ്ങുകൾ അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാകുന്നു, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുന്നു. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. കഴുത്തിൽ വിലങ്ങുകളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമെന്ന നിലക്കാണ് മിക്ക വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പരമ്പരാഗതമായ അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്, അഥവാ അതുനിമിത്തമാണവർ വിശ്വസിക്കാത്തത് എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ അധ്യായം 13, സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: ഹബീബ്.
1: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
2: ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്. 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. അവർക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമുത്തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
5: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ഷുക്കൂർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തൗഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഹ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂൻ സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അലാ അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ قَيِّمًا بَأْسًا شَدِيدًا مِنْ لَدُنْهُ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمًا مَنْ അവിടെ തൻവീൻ ശേഷം ലാം, തൻവീന് ശേഷം ലാമു വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. കയ്യിമല്ലി, തൻവീനിന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് കയ്യിമല്ലിയുന്തിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്തിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബസൻ ഷദീദ, ബസൻ ഷദീദ. സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബസൻ ഷദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇത് ഗാംബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും,
0: അന്ന നൂന് ശദ്ദ് വന്നു, മണിക്കണം.
1: അന്ന ലഹും അജ്റൻ ഹസന, അജ്റൻ ഹസന.
0: റായിൽ തൻവീന് ശേഷം ഹ, ഇലഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇലഹാർ ചെയ്യണം. അപ്പോൾ
1: അന്ന ലഹും അജ്റൻ ഹസന.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ, ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്,
1: മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്ന ലഹും അജ്,
0: ജീമിനെ ഖൽഖല ചെയ്യണം.
1: അജ്റൻ ഹസന,
0: ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓതാം.
1: അൽഹംദുലില്ലാഹ്.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ എന്ന മഹാഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
6: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് ഖുർആൻ റേഡിയോയിലിനി മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 450-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 450-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽഗാമിദി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: رحمة منا وذكرى لأولي الألباب. وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنه أواب.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
2: മധുരം ഖുർആൻ സൂറത്തു അശ്വറയിലെ സൂക്തങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അബ്ദുൽ അസീസ് അൽ ഹക്കമി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

يلقون السمع وأكثرهم كاذبون والشعراء يتبعهم الغاوون ألم

0: മധുരം ഖുർആൻ സൂറ അൽ ഖിയാമയുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ലോകപ്രശസ്ത ഖുർആൻ ഖാരി യാസർ അൽ ഫൽക്കാവി.
1: ബിസ്മില്ല.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് സൂറ ആലു ഇമ്രാൻ 62 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 14 വചനം വരെയുമാണ്. പാരായണം ചെയ്യുന്നത് വാദിയ അലി യമാനി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലോ ഇമ്രാൻ 62 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 14 വചനം വരെയുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് ഖാരി വാദി അലി അമാനി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
3: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين صلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم

يخلق مثلهم بلى وهو الخلاق العليم. സ്നേഹ നിറഞ്ഞ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്തു യാസീനിലെ 79 വരെയുള്ള ആയത്തുകളാണ് ഈ പരിപാടിയിലെ ഇതേ സമയത്തെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ ഹൃദയവസന്തം പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്തത്. പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ചിന്തനീയവും യുക്തിഭദ്രവുമായ മറുപടിയാണ് 79 ആയത്തിൽ നമ്മൾ വായിച്ചത്. ദുരിമ്പിച്ചുപോയ എല്ലുകളെ ആരാണ് പുനർജീവിപ്പിക്കുക എന്ന ചോദ്യത്തിന് ലളിതമായ ഉത്തരം, ആരാണോ അതിനാദ്യം ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ പുനർജീവിപ്പിക്കും. ലളിതവും വ്യക്തവുമാണ് മറുപടി. നിഷ്പക്ഷനായ ഏതൊരു മനുഷ്യനും വളരെ വേഗത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയാവുന്ന യുക്തിപരമായ ഉത്തരമാണത്. നേരത്തെ ആരുണ്ടാക്കിയോ ഒന്നുമില്ലായ്മയിൽ നിന്ന് നേരത്തെ ആരുണ്ടാക്കിയവയെ അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. അതിൽ പിന്നീടൊരു തർക്കത്തിന് വകയില്ല. എന്നാൽ ഇനിയുള്ള രണ്ട് ആയത്തുകളിലും പരലോകത്തെ നിഷേധിക്കുന്നവർക്കുള്ള മറുപടി തന്നെയാണ് പറയുന്നത്. അതല്ലെങ്കിൽ പരലോകത്തിൻ്റെ മനുഷ്യബുദ്ധി തേടുന്ന, മനുഷ്യബുദ്ധിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാവുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ്, തെളിവുകളാണ് ഇവിടെ അല്ലാഹു വിശദീകരിക്കുന്നത്. അർത്ഥം അതിലേക്ക് കടക്കുന്നതിനു മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം മാത്രം പറയാം. അതിവിടെ 1-2 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഒന്ന്, അല്ലദീ ജഅല ലകും മിനശ്ശജറിൽ അഖ്ദരി നാറ الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. ഇവിടെ പറഞ്ഞത് ജഅല ലകും, ലകും എന്നതിൽ അവസാനത്തിൽ സുക്കൂനുള്ള മീമാണ്. ലകും പിന്നീട് വരുന്നത് മറ്റൊരു മീമാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ഒരുപക്ഷേ സൂറത്ത് യാസീൻ തുടങ്ങിയതു മുതൽ കഴിഞ്ഞ ക്ലാസ് വരെയും നമ്മൾ ഊന്നി ചർച്ച ചെയ്തത് സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാങ്കേതിക പദങ്ങൾ ശ്രോതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമ്മൾ തുടക്കം മുതലേ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു വന്നതാണ്. സുക്കൂനുള്ള ന് എന്ന് ഉച്ചരിക്കുന്ന സുക്കൂനുള്ള നൂൻ, ഉദാഹരണം മൻ, തൻവീന് മസലൻ എന്നതിലെ തൻവീന്, രണ്ട് ഫതഹ് രണ്ട് കസർ രണ്ട് ലൊമ്മൊക്കെ ഒരുമിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് പ്രധാനമായും പറയാൻ ശ്രദ്ധിച്ചത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഈ സുക്കൂനുള്ള മീമാണ് വന്നിട്ടുള്ളത്. മീമു സാക്കിന പാരായണ നിയമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സുക്കൂനുള്ള മീമു സാധാരണഗതിയിൽ ഓതേണ്ടത് ആ മീമിനെ വ്യക്തമാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക. സുക്കൂനുള്ള മീമിനെ വ്യക്തമാക്കി ഇൽഹാറ ചെയ്ത് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് ചുണ്ടും പരസ്പരം ബന്ധിപ്പിച്ച് ചുണ്ടും പൂട്ടി ഉച്ചരിക്കുക, അതാണ് അതിൻ്റെ ഉച്ചാരണം. ലക്കും എന്നൊന്ന് പറഞ്ഞു നോക്കൂ. അവസാന രണ്ട് ചുണ്ടും തമ്മിൽ കൂട്ടിമുട്ടണം, അപ്പോഴാണ് അതിൻ്റെ ഉച്ചാരണം ശരിയാകുന്നത്, ഇൽഹാർ നടക്കുന്നത്, ലക്കും. എന്നാൽ ഇവിടെ ഇൽഹാർ വ്യക്തമാക്കി ഉച്ചരിക്കുകയല്ല വേണ്ടത്. സുക്കൂനുള്ള മീമിന് ശേഷം വേറൊരു മീമ് വന്നാൽ ആ സുക്കൂനുള്ള മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ലയിപ്പിക്കണം. അങ്ങനെയാണ് ആ പാരായണം സുഖകരം. അതുകൊണ്ട് നമ്മളങ്ങനെ നോർമലി സാധാരണഗതിയിൽ നമ്മളങ്ങനെ ഓതിപ്പോകാറുണ്ട്. പക്ഷേ അതിൻ്റെ നിയമത്തെക്കുറിച്ച് എത്ര ആളുകൾക്ക് ധാരണയുണ്ടാകുമെന്നറിയില്ല. എങ്ങനെയാണ് ജഅല ലകും മിനശ്ശജരി, ഒന്നാമത്തെ മീമ് രണ്ടാമത്തെ മീമിൽ ലയിക്കാണ്. ആദ്യത്തെ മീം അവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നൂല. രണ്ടാമതൊരു ശബ്ദമുള്ള മീമിനെ നമ്മൾ ഉച്ചരിക്കുന്നു എന്നേ ഫീൽ ചെയ്യുള്ളൂ, അങ്ങനെ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. കയ്യിൽ ഖുർആനുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വേഗത്തിൽ മനസ്സിലാവും. അല്ലദീ ജഅല ലകും മിനശ്ശജറിൽ അഖ്ദരി നാറാ, ആദ്യം പറഞ്ഞ അതേ നിയമം തന്നെയാണ് ഇനി പറയാൻ പോകുന്ന ഭാഗത്തും. ഫഇദാ അൻതും മിൻഹു തുഖൈദൂൻ,
അന്തും മിൻഹു, അന്തും മിൻഹു ഉണ്ടോ? അന്തും അവിടെ സുക്കൂനുള്ള മീമാണ്. അതിനുശേഷം വീണ്ടും മീം വരുന്നു. അപ്പോൾ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിൽ ലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നു. അന്തും മിൻഹു തൂഖിദൂൻ. അതാണ് സുക്കൂനുള്ള നൂന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം. രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് മീ സുക്കൂനുള്ള മീമ് ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഉച്ചരിക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലായിടത്തും രണ്ട് ചുണ്ടും പരസ്പരം തട്ടുന്ന രൂപത്തിൽ വ്യക്തമാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇദ്ഗാമ നടക്കുന്നതോടുകൂടി അതിൻ്റെ ഭാഗമായി ആ ശബ്ദുള്ള ഒരു മീമായി ഉച്ചാരണത്തിൽ അത് വരുന്നുണ്ട്. രണ്ടാമത്തെ മീമ് ലക്കും മീന ആണോ? ശബ്ദുള്ള മീമും നൂനും എവിടെ വന്നാലും അതിനെ ഒന്നത്ത് ചെയ്യണം, മണിച്ചുകൊണ്ട് ഓതണം. അപ്പോൾ മൂക്കിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരായണത്തെയാണ് മണിച്ചുകൊണ്ടുപോകുക എന്ന് പറയും. അത് രണ്ട് ഹറക്കത്താണ് അതിൻ്റെ അളവ്. ഒരു ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് മദ് നീട്ടി ഓതേണ്ടത് വിശദീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കൈവിരലുകൾ മൊത്തം മുഷ്ടി ഒരു തവണ ചുരുട്ടി വിടാനുള്ള, വേഗത്തിൽ ചുരുട്ടി വിടാനുള്ള സമയമാണ് ഒരു ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ. ഒരു തവണ വിരലുകളെല്ലാം ചുരുട്ടി കൈ വിടുക, വേഗത്തിൽ വിടുക, അതാണ് ഒരു ഹറക്കത്ത്. അങ്ങനത്തെ രണ്ടെണ്ണത്തിനുള്ള സമയമാണ് നമ്മൾ മണിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇങ്ങനെ ഊതുക. അല്ലദീ ജഅലലകും മിനശ്ശജരി, ജഅലലകും മിനശ്ശജരി എന്ന് ഊതിപ്പോകാൻ പറ്റൂല. ഒന്ന് മണിച്ചു കൊണ്ട് ഓതണം. ലക്കും മിനശ്ശജരി, അങ്ങനെയാണ് ഓതേണ്ടത്. ലക്കും മിനശ്ശജരി എന്ന് പോരാ, ഒന്നുകൂടെ പറയുന്നു. ഇത് നിയമം അറിയുന്നവർക്കൊരു പക്ഷെ ഇതൊരു ആവർത്തനമായി തോന്നുന്നുണ്ടാവാം. എന്നാൽ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ധാരാളം ശ്രോതാക്കൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു. ജഅലലകും മിനശ്ശജരിൽ അഖ്ദ്.

ഓൻ അങ്ങനെ മണിച്ചുകൊണ്ട് ഓതണം. മണിക്കുന്നതിൻ്റെ അളവ് രണ്ട് ഹറക്കത്തിൻ്റെ അളവാണ് എന്ന് ഓർത്തു വെക്കുക. കുറച്ചധികം സമയം ആ വിഷയത്തിൽ നമ്മൾ മാറ്റിവെച്ചു. എന്തായിരുന്നാലും അതിൻ്റെ ഒരാശയം എന്താണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞത്, ആരാണോ ആദ്യമേ എല്ലുകളെ സൃഷ്ടിച്ചത് അവൻ തന്നെ ഒരിക്കൽ കൂടി ആ എല്ലുകളെ പുനർജീവിപ്പിക്കും, പരലോകത്ത് ജീവിപ്പിക്കും. ഇനി 80-ാമത്തായത്ത് നോക്കൂ. ആരാണ് അള്ളാഹു, ആരാണ് ഈ പരലോകത്ത് ജീവിപ്പിക്കുവാൻ അള്ളാഹുവിന് കഴിയുമെന്നതിൻ്റെ തെളിവെന്താ? അല്ലദി ജഅലലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറ, അല്ലദി അവൻ ജഅലലക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. മിനശ്ശജർ, ശജർ എന്ന് പറഞ്ഞാൽ മരങ്ങൾ, മരങ്ങളിൽ നിന്ന് അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നു. അൽ അഖ്ദർ, എങ്ങനത്തെ മരങ്ങളിൽ നിന്ന്? പച്ചയായ മരം. നാറൻ, തീയിനെ. ഫഇദാ, അപ്പോൾ അൻതും നിങ്ങൾ, മിൻഹു, അതിൽ നിന്ന്, തൂഖിദൂൻ, കത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് മനുഷ്യൻ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്? ഗ്യാസും ഇലക്ട്രിക് അടുപ്പുകളുമൊക്കെ ഇപ്പോഴാണല്ലോ ഉണ്ടായത്. ഇപ്പോഴും ആളുകൾ വ്യാപകമായി, കൂടുതൽ ആളുകളും വ്യാപകമായി ഭക്ഷണം പാകം ചെയ്യാൻ തീ കണ്ടെത്തുന്നത് വിറകിൽ നിന്നാണ്. വിറകിൻ്റെ ഒരാദ്യഘട്ടം എന്താ? പച്ചയായ മരമാണ്. ആ പച്ചയായ മരം ഉണങ്ങിത്തീരുമ്പോൾ മനുഷ്യന് കത്തിക്കാൻ കഴിയാവുന്ന ഒരു ഇന്ധനമായി മാറുന്നു എന്നതൊരു വലിയ അത്ഭുതമാണ്. നിരന്തരമായി നമ്മുടെ ഉപയോഗം ഒരുപക്ഷെ അത്തരം ഒരു അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്കതൊരു കാരണമായി കൊള്ളണമെന്നില്ല. നമുക്കതൊരു ശീലമായി മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ പച്ചയായ മരമാണ് പഴങ്ങളുണ്ടാകുന്ന, വെള്ളത്താൽ വളരുന്ന, വെള്ളം മരത്തടിയിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്, അത് ജീവനോടുകൂടി നിലനിൽക്കും. എന്നാൽ ആ മരമാണ്, വെള്ളം കടന്നു പോകുന്ന മരത്തടിയാണ് പിന്നീട് വിറകായി മനുഷ്യൻ ഉപയോഗിക്കുന്നത്. അതിൽ നിന്നാണ് മനുഷ്യന്, വെള്ളം കടന്നുപോയിരുന്ന മരത്തടിയിൽ നിന്നാണ് പിന്നീട് തീയുണ്ടാകുന്നത്, വെള്ളത്തിൻ്റെ വിപരീതമുണ്ടാകുന്നത്. അതൊരു വലിയ അത്ഭുതമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങളെ ഒരിക്കൽ, അത് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന അള്ളാഹു ഒരിക്കൽ കൂടി നിങ്ങളെ ജീവിപ്പിക്കുന്ന മനുഷ്യൻ എല്ല് മണ്ണായിപ്പോയതിനു ശേഷവും ശരീരം ദ്രവിച്ചു പോയതിനു ശേഷവും ഇനി ഉണ്ടാക്കാൻ മനുഷ്യനെ പുനഃസംഘടിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പച്ചയായ മരത്തിൽ നിന്ന് തീ കത്തിക്കാൻ ഇന്ധനമുണ്ടാക്കി തന്ന റബ്ബില്ലേ, ആ റബ്ബ് അതിനൊരിക്കൽ കൂടി ജീവിപ്പിക്കും. അതിൽ നമ്മൾ എന്തിനാ സംശയിക്കുന്നത്? വിശുദ്ധ ഖുർആൻ ഇങ്ങനത്തെ ഒരു ശൈലി പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യൻ്റെ കൺമുന്നിൽ കാണുന്ന ധാരാളം അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളെ നിരത്തിവെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബ് പരലോകത്തിൽ ഒരിക്കൽ കൂടി മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ് എന്ന് സ്ഥാപിക്കുകയാണ്. ഇതേ സൂറത്തിലെ നേരത്തെ കടന്നുപോയ ചില ഭാഗങ്ങൾ ഓർക്കുന്നുണ്ടാകും. വഇൻകുല്ലു ലമ്മാ ജമീഉൽ ലദൈന മുഹ്ദറൂൻ, ഖുർആൻ പറഞ്ഞു നിങ്ങളെല്ലാവരും അള്ളാഹിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും, ഹാജരാക്കപ്പെടും. എന്നിട്ട് അതിന് ചില ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു മുന്നിൽ വെച്ചത്. വ ആയത്തുൽ ലഹുമുൽ അർദുൽ മൈതസ്, എന്താ അതിൻ്റെ തെളിവ്? നിങ്ങൾ നിർജീവമായി കിടന്നിരുന്ന ഭൂമി കണ്ടില്ലേ, അള്ളാഹു അതിനെ ജീവിപ്പിച്ചു, അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു, ആ ധാന്യങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ, ഏയ് എന്തുമാത്രം വലിയ ചിന്തനീയമായൊരു കാര്യമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പരലോകത്ത് ജീവിക്കുന്നവനാണ് എന്നത് മനുഷ്യൻ ഓർക്കും, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടായത്? ഇത് നിലത്ത് വിത്തുകൾ മുളച്ചിട്ടാണ്. വിത്ത് വെള്ളം തട്ടി മഴ പെയ്ത് മുളക്കുന്നതിന് മുമ്പ് ആ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? ഉറച്ചു നിലം തരിശായി ഉറച്ചു കിടക്കുകയാണ്. അവിടെ വിത്തിട്ടു, മണ്ണിൽ കിടന്നു, മഴ പെയ്തു. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത സൂക്ഷ്മമായ വസ്തുക്കൾ പോലും, ചെറിയ ചെറിയ വിത്തുകൾ പോലും മുളച്ച് ഇല വന്ന് വലിയ മരങ്ങളും ചെടികളുമാവുകയാണ്. ഇന്നലെ ചുവന്ന് തരിശായി കിടന്നിരുന്ന മണ്ണിൽ ഒരു തുള്ളി വെള്ളം മിറ്റി വീണാൽ അവിടെ നമ്മൾ കാണാത്ത വിത്തിൽ നിന്ന് ഒരു മുള മുളച്ചു പൊങ്ങുന്നത് പോലെ ഇസ്രാഫിൽ കാഹളത്തിലൂതിയാൽ എവിടെയാണോ മരിച്ചു കിടന്നത് അവിടെ നിന്ന് മനുഷ്യൻ പുനരെഴുന്നേൽക്കും. ആർക്കാണിത് വിശ്വസിക്കാൻ സാധിക്കും? സുഹൃത്തുക്കളെ, നമ്മുടെ കൺമുന്നിലുള്ള കാണാൻ സാധിക്കുന്ന വിഷയങ്ങളെയാണ് റബ്ബ് ഉദാഹരണമായി തെളിവായി നമ്മുടെ മുന്നിൽ വെക്കുന്നത്. രണ്ടാമത്തെ തെളിവെന്താ? പകലുമാറുന്നു, ഇരുട്ട് വരുന്നു, രാത്രി ഒരു വലിയ ദൃഷ്ടാന്തമാണ്, നമ്മളത് വിശദീകരിച്ച് സംസാരിച്ചതാണ്.
വലിയ ഭാരം. വആയത്തുല്ലഹും, ഭാരമേറിയ കപ്പലുകളിൽ ആദം സന്തതികളെ നാം വഹിക്കുകയുണ്ടായി എന്നതും മറ്റൊരു തെളിവാണ്. നിങ്ങൾ നോക്കി, നമ്മൾ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി യാത്രയാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ കണ്ടെയ്നറുകൾ, വലിയ ട്രെയിലറുകൾ, അല്ലെ, വലിയ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നതാണ്. ഇത് ഇങ്ങനത്തെ ധാരാളം നൂറുകണക്കിന് കണ്ടെയ്നറുകൾ കയറ്റിയാണ് ഒരു കപ്പൽ കടൽ മുറിച്ച് കടക്കുന്നത്, കിലോമീറ്ററുകളോളം മൈലുകളോളം യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കടലിലൂടെ ഒരു വലിയ പർവ്വതം ഇങ്ങനെ നീങ്ങിപ്പോവാണ്. ടൺ കണക്കിന് ഭാരവും ചുമന്നുകൊണ്ട്, എന്തൊരു അത്ഭുതമാണ്! വെള്ളത്തിൽ താഴ്ന്നു പോകാതെ അങ്ങനെ സംവിധാനിച്ച അള്ളാഹുവിന്, അങ്ങനത്തെ ഒരു സംവിധാനം ഭൂമി ലോകത്തുണ്ടാക്കിയ അള്ളാഹുവിന് മനുഷ്യരെ നിങ്ങൾ ഒരിക്കൽ കൂടി ജീവിപ്പിക്കാൻ കഴിയില്ലേ എന്ന് ഖുർആൻ ചോദിച്ചാൽ ആർക്കാണ് ഇല്ലെന്ന് പറയാൻ സാധിക്കും സഹോദരങ്ങളെ? എത്ര കൃത്യമാണ് വിശുദ്ധ ഖുർആനിന്റെ തെളിവ്! അപ്പോൾ സമാനമായ ഒരു തെളിവാണ് ഇവിടെയും അള്ളാഹു മുന്നിൽ വെക്കുന്നത്. എന്താ പിന്നെ, പച്ചയായ മരങ്ങളിൽ നിന്ന് പിന്നീട് ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നു, അവനെ ഒരിക്കൽ കൂടി നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഖുർആനിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സമാനമായ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വദ്ദാരിയാത്തി ദർവ, ഫൽഹാമിലാത്തി വഖറ, ഫൽജാരിയാത്തി യുസ്ര, അല്ലേ, വദ്ദാരിയാത്തി ദർവ, ശക്തമായ പൊടി വിതറിക്കൊണ്ട് പിന്നെ പൊടി വിതറുന്ന കാറ്റ് തന്നെയാണ് സത്യം. കാറ്റിനെ പിടിച്ചാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. ഫൽഹാമിലാത്തി വഖറ, ഭാരം വഹിക്കുന്നത് തന്നെയാണ് സത്യം. അഥവാ ഹാമിൽ എന്ന് പറഞ്ഞാൽ ഗർഭിണിക്ക പറയാം, ഗർഭം ചുമക്കുന്ന. ഇവിടെ മേഘങ്ങളെ കുറിച്ചാണ്, വലിയ വെള്ളം ഗർഭം ചുമന്നു പോകുന്ന മഴമേഘങ്ങൾ, അതിങ്ങനെ ഒരിടത്തെത്തിയാൽ ആ വെള്ളം ഇങ്ങനെ താഴേക്ക് വരും, ആ മേഘങ്ങൾ തന്നെയാണ് സത്യം. ഫൽജാരിയാത്തി യുസ്ര, വളരെ ലളിതമായി എളുപ്പത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കപ്പലുകൾ തന്നെയാണ് സത്യം. മൂന്ന് വലിയ ഉദാഹരണങ്ങൾ മനുഷ്യൻ്റെ മുന്നിൽ വെക്കണം. അള്ളാഹു സത്യം ചെയ്യുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്നമാ തുഅദൂന ലസാദിഖ്, നിങ്ങളോട് കരാർ ചെയ്തിട്ടുള്ള പരലോകം അത് സത്യമാണ്. വഇന്നദ്ദീന ലവാഖിഉ, എന്താണ് പരലോകം സംഭവിക്കുക തന്നെ ചെയ്യും. നോക്കിൻ, വദ്ദാരിയാത്തി ദർവ, കാറ്റു തന്നെയാണ് സത്യം. പൊടി ഇളക്കി വിടുന്ന, ശക്തമായി പൊടി വിതറിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് സത്യം. കാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കാറ്റൊരു അത്ഭുതമല്ലേ! എവിടെ നിന്നാണ് കാറ്റുണ്ടായത്? അതിൻ്റെ ഒരു കുളിർക്കാറ്റാണെങ്കിൽ മനുഷ്യൻ അതിങ്ങനെ ആസ്വദിക്കും. കുറച്ചും കൂടിയും വലിയൊരു കാറ്റാണെങ്കിൽ അതൊരു ത്രില്ലാണ്. ചിലപ്പോൾ നമുക്കൊരു പേടി തോന്നും, ഒരു വലിയ കാറ്റാണെങ്കിലോ. കുറച്ച് ദിവസം മുമ്പ് പിന്നെ ചില സ്ഥലങ്ങളിൽ, ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ തന്നെ നമ്മൾ വലിയ കാറ്റിനെ കുറിച്ച് കേൾക്കണ്ടേ. വീടുകൾ പറന്നു പോകുന്നു, വാഹനങ്ങൾ പറന്നു പോകുന്നു, പലവിധ പേരിലുള്ള കാറ്റുകൾ പല രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ വലിയ വാർത്തയാകാറുണ്ട്. വൈദ്യുതി തകരാറിലായി, മരങ്ങൾ തകർന്നു വീണു, ആളുകൾ മരിച്ചൊടുങ്ങി. എവിടെ നിന്നാണ് ഈ കാറ്റുണ്ടാകുന്നത്? കാറ്റെന്ന മഹാത്ഭുതം എവിടെ നിന്ന് വരുന്നു? അന്തരീക്ഷത്തിൻ്റെ മർദ്ദത്തിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനങ്ങൾക്കനുസരിച്ചാണ് കാറ്റുകൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ വിശദീകരിക്കാറുണ്ടെങ്കിലും, അല്ലേ, ഇതിങ്ങനെ കടന്നു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇത് തന്നെ അത് ഉണ്ടാക്കിയ റബ്ബിന്, അതിവിടെ സംവിധാനിച്ച അള്ളാഹു പരലോകത്തൊരിക്കൽ കൂടി നമ്മളെ ജീവിപ്പിക്കൂലേ? പിന്നെന്താ? ഫൽഹാമിലാത്തി വഖറ, മേഘങ്ങൾ തന്നെയാണ് സത്യം. മേഘം നോക്കി നേരത്തെ പറഞ്ഞതുപോലെ ഒരു മഹാത്ഭുതമാണ്. കാറ്റ് മേഘത്തെ ഇങ്ങനെ കൊണ്ടുപോവാണ്. എന്നിട്ട് മഴയാണ് പെയ്താൽ, ചിലപ്പോൾ ചില മഴകൾ ഒറ്റ മണിക്കൂർ മഴ പെയ്താൽ അതോടുകൂടി അത് മതിയാകും മാസങ്ങളോളം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ, ഗ്യാലൻ കണക്കിന് വെള്ളം നമ്മുടെ തലക്ക് മുകളിലൂടെ അന്തരീക്ഷത്തിലൂടെ റബ്ബ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ലക്ഷോപലക്ഷം ലിറ്റർ വെള്ളം ഇങ്ങോട്ട് എവിടേക്കാണോ ആവശ്യം അത് അവിടെ ഇങ്ങനെ പെയ്യിപ്പിക്കുകയാണ്, ആണ് തുറന്നു വിടുകയാണ്. അത് നമ്മുടെ പണ്ടൊരു പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയ സംഭവം ഓർക്കുന്നുണ്ടാകും. ഏതോ തെക്കൻ ജില്ലയിലാണെന്ന് എൻ്റെ ഓർമ്മ. കുറച്ചാളുകൾ മരിച്ചു. അഥവാ വൈദ്യുതി ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരല്പം വലിയ പൈപ്പാണ് പൊട്ടിയപ്പോൾ ശക്തമായ വെള്ളം വന്നു. അതൊരു ഉരുൾപൊട്ടൽ പോലെയാണ് അനുഭവപ്പെടുക. ആളുകൾ അതിൽ മരിച്ചുപോയി.
ഇങ്ങനെ അതിൻ്റെ എത്രയോ, ഒരുപക്ഷെ മനുഷ്യന് പമ്പ് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ ഒരു വലിയ ടാങ്കിലേക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയാവുന്നതിൻ്റെ ഇരട്ടിയോളം വലുപ്പം മേഘങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നേക്കാം. ആ മേഘങ്ങളിലെ വെള്ളം ഒരു ഒന്നായിട്ട് അതുപോലെ ഇങ്ങോട്ട് താഴേക്ക് വിടുകയാണെങ്കിലോ, ആളുകളൊക്കെ മരിച്ചുപോലെ, ഇവിടെ എന്തായിരിക്കും സ്ഥിതി? ഏത് വീടാ തകരാതെ പോവുക? പക്ഷേ ഒരത്ഭുതമായി മനുഷ്യന് താങ്ങാൻ കഴിയാവുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാന വ തആല ആ മേഘം കൊണ്ടുപോയി നമുക്ക് ഇങ്ങനെ സജ്ജീകരിച്ചു വച്ചിരിക്കും. അവിടെ റബ്ബ് പറയുന്നത് ഇന്നദ്ദീന ലവാക്യ, പരലോകം നടക്കും, സത്യമാണ്. വത്തൂർ വകിതാബിം മസ്തൂർ ഫീ റഖ്ഖിൻ മൻശൂർ പർവ്വതം തന്നെയാണ് സത്യം, ലൗഹുൽ മഹ്ഫൂദ് തന്നെയാണ് സത്യം, ഉയർത്തപ്പെട്ട മേൽക്കൂര തന്നെയാണ് സത്യം. രാത്രി മുകളിലേക്ക് ഇങ്ങനെ കടന്ന് മേലേക്ക് നോക്കിയാൽ എന്തൊരു മഹാത്ഭുതമാണ് ആകാശം. സുഹൃത്തുക്കളെ, കടലിന്റെ അടുത്ത് പോയി നിന്ന് അത്ഭുതം കൂറാത്ത ആരാണ് ലോകത്തുള്ളത്? കുറച്ചൊരു സാമാന്യ ചിന്തയുള്ള ആരും കടലിലേക്ക് നോക്കിയാൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്, അറ്റം കാണാത്ത വെള്ളം. ആ കടലൊരു തെളിവാണ്, ആ കടൽ ഒരായത്താണ്, ഒരു ദൃഷ്ടാന്തമാണ്. നിന്റെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും, മാലഹൂമിന്ദ അതിനെ തടയാൻ ആരുമില്ല, ഒരാൾക്കും കഴിയില്ല. അതാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാന തആല പഠിപ്പിക്കുന്നത്, അവലൈസല്ലദി, അവനല്ലയോ, ഒരുത്തനല്ലയോ, ആരാണ്? ഖലഖ, സൃഷ്ടിച്ചു, അസ്സമാവാത്തി, ആകാശങ്ങളെ, വൽ അർദ്ദ, ഭൂമിയെയും, ബിഖാദിരിൻ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹു അല്ലയോ ബിഖാദിരിൻ, കഴിവുള്ളവൻ, അലാ അയ്യ ഖലഖ മിസ്ലഹും, അവരെപ്പോലെ സൃഷ്ടിക്കുവാൻ, ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, അതെ, അല്ലാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും എല്ലാറ്റിനെക്കുറിച്ചും അറിയുന്നവനുമാകുന്നു. ഒന്നുകൂടെ പറയാം, എന്താണ് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്? അവലൈസല്ലദി ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെ സൃഷ്ടിച്ചവനായ, ഭൂമിയെ സൃഷ്ടിച്ചവനായ അല്ലാഹു അല്ലയോ ബിഖാദിരിൻ, കഴിവുള്ളവൻ, അയ്യ ഖലഖ മിസ്ലഹും, അവരെപ്പോലെ ഉള്ളവരെ ഒരിക്കൽ കൂടി സൃഷ്ടിക്കുവാൻ, ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, അതെ, അല്ലാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നവനും അൽ അലീം, സർവജ്ഞാനിയും. ഇതാണ് ഈ രണ്ടായത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം, അഥവാ പരലോകത്തിൻ്റെ ചില തെളിവുകൾ മുന്നിൽ വെക്കുന്നു, ചില ആയത്തുകൾ മുന്നിൽ വെക്കുന്നു. ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാവുന്ന ചില ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അവതരിപ്പിക്കുന്നു. ആ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന് ഒരിക്കൽ കൂടി മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരാൻ കഴിയുമെന്നതിൻ്റെ തെളിവുകളാണ്. ഒരു തവണ കൂടി ആയത്തുകളുടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖുൽ അല്ലദീ ജഅലലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറ, ഒരുവൻ ജഅലലക്കും നിങ്ങൾക്ക് അവൻ ഉണ്ടാക്കി തന്നു, മിനശ്ശജരിൽ അഖ്ദർ, പച്ചയായ മരങ്ങളിൽ നിന്ന് ആറൻ, തീ, ഫഇദാ അൻതും മിൻഹു തൂഖിദൂന, അപ്പോഴതാ നിങ്ങൾ അതിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവലൈസല്ലദീ ഖലഖ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അല്ലാഹു അല്ലയോ ബിഖാദിരിൻ, കഴിവുള്ളവനല്ലയോ, അലാ അയ്യ ഖലഖ മിസ്ലഹും, അവരെപ്പോലുള്ളതിനെ സൃഷ്ടിക്കുന്നതിന്, ബല, അതെ, വഹുവൽ ഖല്ലാഖുൽ അലീം, അവനാകുന്നു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവനും സർവജ്ഞാനിയും. ഒരു തവണ കൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم

0: السماوات والأرض بقادر خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم.
1: പരലോക ജീവിതത്തിൽ ഉന്നത വിജയം നേടുന്ന മഹാഭാഗ്യവാന്മാരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം സൂറത്തു യാസീനിലെ 80-81 വചനങ്ങളാണ്. ഇന്നത്തെ ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശദീകരിച്ചു നൽകിയത് അവതരിപ്പിച്ചത് നിഷാദ് സലം.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന് ആധികാരികമായി മലയാളത്തിൽ വിശ്വസനീയമായ രൂപത്തിൽ അറബി തഫ്സീറുകളെ അവലംബമാക്കി വിരചിതമായ മർഹൂം അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
3: വചനം 30.
4: കദാലിക, അപ്രകാരം, അതുപോലെ. അർസൽനാക, നിന്നെ നാം അയച്ചിരിക്കുന്നു. ഫി ഉമ്മത്തിൻ, ഒരു സമുദായത്തിൽ. ഖദ് ഖലത്, കഴിഞ്ഞുപോയിട്ടുണ്ട്. മിൻ ഖബ്ലിഹ, അതിൻ്റെ മുമ്പ്, ആ സമുദായത്തിൻ്റെ മുമ്പ്. ഉമമുൻ, പല സമുദായങ്ങൾ, ചില സമുദായങ്ങൾ. ലിതത് ലുവ, നീ ഓതിക്കൊടുക്കുവാൻ വേണ്ടി, ഓതിക്കേൾപ്പിക്കുവാൻ വേണ്ടി. അലൈഹിം, അവരുടെ മേൽ, അവർക്ക്. അല്ലദി ഔഹൈന, നാം വഹി നൽകിയതിനെ. ഇലൈക, നിനക്ക്. വഹും, അവരാകട്ടെ. യക്ഫുറൂൻ, അവിശ്വസിക്കുന്നു. ബിർറഹ്മാനി, റഹ്മാനിൽ, പരമകാരുണികനിൽ. ഉൽ, പറയുക. ഹുവ റബ്ബി, അവൻ എന്റെ റബ്ബാണ്, രക്ഷിതാവാണ്. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല. ഇല്ലാഹുവ, അവനല്ലാതെ. അലൈഹി, അവന്റെ മേലത്രേ. തവക്കൽതു, ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വ ഇലൈഹി, അവങ്കലേക്ക് തന്നെയാണ്. മറ്റാബ്, എന്റെ പശ്ചാത്താപം, മടക്കം.

0: മുമ്പ് പല സമുദായങ്ങൾ കഴിഞ്ഞു പോകുകയുണ്ടായിട്ടുള്ള ഒരു സമുദായത്തിൽ അതുപോലെ അഥവാ അവരിൽ അയക്കുകയുണ്ടായതുപോലെ നിന്നെ നാം റസൂലായി അയച്ചിരിക്കുന്നു. നിനക്കു നാം വഹിയ് അഥവാ സന്ദേശം നൽകിയതിനെ നീ അവർക്ക് ഓതിക്കേൾപ്പിക്കുവാൻ വേണ്ടി. അവരാകട്ടെ പരമകാരുണികനിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു. പറയുക, അവൻ എന്റെ റബ്ബാകുന്നു, അവനല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല. അവന്റെ മേലത്രേ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്കു തന്നെയാണ് എന്റെ പശ്ചാത്തപിച്ച് മടക്കവും.
1: സാരം, മുമ്പ് പല സമുദായങ്ങളിലേക്കും നാം റസൂലുകളെ അയക്കുകയുണ്ടായിരുന്നു. അതുപോലെ ഈ സമുദായത്തിലേക്ക് നിന്നെ അയച്ചിരിക്കുകയാണ്. ഇതൊരു പുതിയ ഏർപ്പാടൊന്നുമല്ല. അവരുടെ നന്മയ്ക്കു വേണ്ടി നാം നിനക്ക് എത്തിച്ചു തന്ന സന്ദേശങ്ങൾ അവരെ കേൾപ്പിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നിന്നെ അയച്ചിരിക്കുന്നതും. അള്ളാഹു അവർക്കു നൽകിയ ഈ വമ്പിച്ച കാരുണ്യത്തിന് അവർ നന്ദി കാണിക്കുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ നന്ദിക്കു പകരം മഹാകാരുണികനായ അള്ളാഹുവിൽ അവിശ്വസിച്ച് നന്ദികേട് കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, എല്ലാം അവനിൽ അർപ്പിച്ചുകൊണ്ട് നീ തൗഹീദിൽ ഉറച്ചു തന്നെ നിന്നുകൊള്ളുക.
2: വചനം 31.
0: വലൗ അന്ന, ആയിരുന്നെങ്കിൽ, ഖുർആനൻ, വല്ല ഖുർആനും പാരായണ ഗ്രന്ഥവും, സുയ്യിറത് ബിഹി, അതുമൂലം നടത്തപ്പെട്ടു, അൽ ജിബാലു, മലകൾ, പർവ്വതങ്ങൾ, ഔ ഖുത്തിഅത്, അല്ലെങ്കിൽ മുറിക്കപ്പെട്ടു, തുണ്ടമാക്കപ്പെട്ടു, ബിഹി, അതുമൂലം, അൽ അർളു, ഭൂമി, ഔ കുല്ലിമ, അല്ലെങ്കിൽ സംസാരിക്കപ്പെട്ടു, ബിഹി, അതുമൂലം, അതിനാൽ, അൽ മൗത, മരണപ്പെട്ടവരുമായി, ബൽ, പക്ഷേ, എന്നാൽ, എങ്കിലും, ലില്ലാഹി, അല്ലാഹുവിനാണ്, അൽ അംറ്, കൽപ്പന, അധികാരം, കാര്യം, ജമീഅൻ, മുഴുവനും, അഫലം യയ്അസ്, അപ്പോൾ നിരാശപ്പെട്ടില്ലേ, വ്യക്തമായി അറിഞ്ഞിട്ടില്ലേ, അല്ലദീന ആമനു, വിശ്വസിച്ചവർ, അല്ലൗ യശാഉ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്ന്, അല്ലാഹു, അല്ലാഹു, ലഹദ, അവൻ സന്മാർഗത്തിലാക്കുക തന്നെ ചെയ്തിരുന്നുവെന്ന്, അന്നാസ, മനുഷ്യരെ, ജമീഅൻ, മുഴുവനും, വലാ യസാലു, ആയിക്കൊണ്ടേയിരിക്കും, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, തുസീബുഹും, അവർക്ക് ബാധിച്ചുകൊണ്ട്, ബിമാ സനഉ, അവർ പ്രവർത്തിച്ചതിനാൽ, ഖാരിഅതുൻ, വല്ല മുട്ടി അലക്കുന്ന സംഭവം, ഔ തഹുല്ലു, അല്ലെങ്കിൽ അതു ഇറങ്ങിക്കൊണ്ട്, നീ ഇറങ്ങിക്കൊണ്ട്, ഖരീബ, അടുത്ത്, സമീപത്ത്, മിൻദാരിഹിം, അവരുടെ വസതിക്ക്, ഭവനത്തോട്, ഹത്തായഇതി, വരുന്നതുവരെ, വഅദുല്ലാ, അല്ലാഹുവിന്റെ വാഗ്ദത്തം, വാഗ്ദാനം, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യുഖ്ലിഫു, എതിരു ചെയ്യുകയില്ല, ലംഘിക്കുകയില്ല, അൽ മീആദ്, നിശ്ചയത്തെ, കരാർ നിശ്ചയം, വാഗ്ദത്ത നിശ്ചയം.

0: വല്ല ഖുർആനും അഥവാ പാരായണ ഗ്രന്ഥവും അതുമൂലം മലകൾ തൽസ്ഥാനത്തുനിന്നു നടത്തപ്പെടുകയോ അല്ലെങ്കിൽ അതുമൂലം ഭൂമി തുണ്ടമാക്കി മുറിക്കപ്പെടുകയോ അതുമൂലം മരണപ്പെട്ടവരുമായി സംസാരിക്കപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ അത് ഈ ഗ്രന്ഥം തന്നെയാകുമായിരുന്നു. പക്ഷേ കൽപ്പന അഥവാ അധികാരം മുഴുവനും അള്ളാഹുവിനാകുന്നു. അപ്പോൾ വിശ്വസിച്ചവർക്ക് വ്യക്തമായി അറിഞ്ഞുകൂടെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ മുഴുവനും അവൻ സന്മാർഗത്തിലാക്കുമായിരുന്നുവെന്ന്. അവിശ്വസിച്ചവർ അവർ പ്രവർത്തിച്ചതു നിമിത്തം അവർക്കു മുട്ടി അലക്കുന്ന വല്ല ശിക്ഷാസംഭവവും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ വസതിക്കു സമീപം അത് വന്നു ഇറങ്ങിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വാഗ്ദത്തം വന്നെത്തുന്നതുവരെ നിശ്ചയമായും അള്ളാഹു കരാറു നിശ്ചയത്തിന് എതിരെ പ്രവർത്തിക്കുകയില്ല.
1: മുൻ വേദഗ്രന്ഥങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാരായണ ഗ്രന്ഥം അവതരിപ്പിക്കുകയോ പാരായണം ചെയ്യപ്പെടുകയോ ചെയ്തതു നിമിത്തം അതിന്റെ കൗരവത്താൽ വല്ല മലകളും അവയുടെ സ്ഥാനം തെറ്റി നീങ്ങിപ്പോകുകയോ ഭൂമി പൊട്ടിക്കീറി തുണ്ടമായി പോകുകയോ മരണപ്പെട്ടുപോയ ആളുകളുമായി സംസാരം നടത്തുവാൻ സാധിക്കുകയോ ഉണ്ടായിട്ടില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഈ ഖുർആൻ മൂലവും അതൊക്കെ സംഭവിക്കുമായിരുന്നു. ഏതു നിലക്കും ഈ ഗ്രന്ഥം അവയേക്കാളെല്ലാം ശ്രേഷ്ഠമായതു തന്നെ. പക്ഷേ വേദഗ്രന്ഥങ്ങൾ മുഖേന അങ്ങനെയൊന്നും സംഭവിക്കാറില്ലാത്ത സ്ഥിതിക്ക് ഈ ഖുർആൻ സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്നിന്ന ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നില്ല എന്നും മറ്റും അവിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനു ന്യായമില്ല. ഖുർആന്റെ ഏതെങ്കിലും പോരായ്മയോ ന്യൂനതയോ അല്ല അവരുടെ ഈ നിഷേധത്തിനു കാരണം. അള്ളാഹുവിന്റെ കയ്യിലാണ് സർവ കാര്യങ്ങളുടെയും അധികാരവും നിയന്ത്രണവും ഇരിക്കുന്നത്. അവൻ വേണമെന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം ഇവരടക്കം എല്ലാ മനുഷ്യരും വിശ്വസിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. സന്മാർഗം പ്രാപിക്കുവാൻ അർഹതയുള്ളവരും അതിനു സന്നദ്ധതയുള്ളവരും ആരൊക്കെയാണെന്ന് അവനറിയാം. അങ്ങനെയുള്ളവർ അതിൽ വിശ്വസിക്കുകയും അവരെ അവൻ സ്വർഗത്തിലാക്കുകയും ചെയ്യും. ഈ വസ്തുത സത്യവിശ്വാസികൾക്ക് ശരിക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ആ സത്യനിഷേധികളെപ്പറ്റി അവർ ആശിച്ചിരിക്കേണ്ടതില്ല. ഏതായാലും ഒരു കാര്യം തീർച്ചയാകുന്നു, അള്ളാഹു ചെയ്ത വാഗ്ദത്തം ഇസ്ലാമിന്റെ വിജയം നടപ്പിൽ വരിക തന്നെ ചെയ്യും. അതുവരെ സ്വൈരമായിരിക്കുവാൻ അവിശ്വാസികൾക്ക് സാധ്യമായിരിക്കയില്ല. അവർക്കിടയിൽ തന്നെയോ അല്ലെങ്കിൽ അവർക്ക് സ്വൈരജീവിതം സാധ്യമല്ലാത്ത വിധം അവരുടെ സമീപ സ്ഥലങ്ങളിലോ എന്തെങ്കിലും മഹാവിപത്തുകൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ നിശ്ചയത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. ഇതൊക്കെയാണ് ഈ വചനത്തിലടങ്ങിയ സാരം. ഇസ്ലാമിന്റെ വിജയവും ശിർക്കിന്റെ പരാജയവും അടുത്ത ഭാവിയിൽ പരിപൂർണമായി തീരുന്നതാണെന്നുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം യഥാർത്ഥമായി പുലർന്നതും അതുവരെയും യുദ്ധം ക്ഷാമം തുടങ്ങിയ ആപത്തുകൾ മുശരിക്കുകൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതും പ്രസിദ്ധമാണല്ലോ. എന്ന വാക്യത്തിന് പരിഭാഷയിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ അവരുടെ വസതിക്ക് സമീപം അത് അഥവാ ആ മുട്ടി അലക്കുന്ന സംഭവം വന്നിറങ്ങിക്കൊണ്ടിരിക്കും എന്ന് അർത്ഥം കൽപ്പിച്ചുകൊണ്ടുള്ളതാണ് മേൽക്കണ്ട വിവരണം. ആ വാക്യത്തിന് അല്ലെങ്കിൽ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വസതിക്ക് സമീപം ഇറങ്ങിച്ചെല്ലും എന്നും അർത്ഥം വരാവുന്നതാണ്. മക്കാ വിജയം വഴി ഇസ്ലാമിന്റെ വിജയം പൂർത്തിയാകുന്നതുവരെ അതിന്റെ പരിസരങ്ങളിലുള്ള ഓരോ രാജ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജയിച്ചടക്കിക്കൊണ്ടിരിക്കും എന്നായിരിക്കും അപ്പോൾ ഇതിന്റെ താല്പര്യം. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം ഈ വാക്യത്തിന് കൽപ്പിച്ചിരിക്കുന്ന വ്യാഖ്യാനം ഇതാകുന്നു. ഖുർആൻ എന്ന വാക്കിന് പാരായണം എന്നും പാരായണ ഗ്രന്ഥം എന്നും അർത്ഥമുണ്ടെന്നും ഇതിൽ നിന്നാണ് വിശുദ്ധ ഖുർആനിന് അൽ ഖുർആൻ എന്ന് പേർ വന്നതെന്നും കഴിഞ്ഞ സൂറത്തിലെ രണ്ടാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചിരിക്കുന്നു. ഇവിടെ ഖുർആൻ എന്ന് പറഞ്ഞത് മുൻ വേദഗ്രന്ഥങ്ങളാകുന്ന പാരായണ ഗ്രന്ഥങ്ങളെ ഉദ്ദേശിച്ചാകുന്നു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നു, ദാവൂദ് അലൈഹിസ്സലാമിന് ഖുർആൻ ലഘുവാക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃഗത്തിന് അഥവാ വാഹനത്തിന് ജീനിയിട്ട് കെട്ടുവാൻ അദ്ദേഹം കൽപ്പിച്ചിട്ട് അത് കെട്ടിത്തീരും മുമ്പായി അദ്ദേഹം ഖുർആൻ ഓതുമായിരുന്നു. അദ്ദേഹം തന്റെ സ്വന്തം കരങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിച്ചിരുന്നതുമില്ല. അഹ്മദ് ബുഖാരി. ഈ നബി വചനത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞത് ദാവൂദ് അലൈഹിസ്സലാം നബിയുടെ വേദഗ്രന്ഥത്തെ അഥവാ

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു.
1: ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 19-ാം ജുസു ആണ് ഖത്മുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 19 ജുസു ആണ് ഇന്ന് ഖത്തമുൽ ഖുർആനിലൂടെ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്.

0: പക്ഷെ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
0: അതായത്
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതൈകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-08-40-840.
3: Peace Quran Radio il Kids Time. Prasiddha Qari Sheikh Taha Al-Junaid Suratul Bayyina Suratul Adiyat Shodakalkai Parayanam Cheyyunnu.

പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേട്ടത് കിഡ്സ് ടൈം, സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ആദിയാത്ത്. ഖാരി ത്വഹ അൽ ജുനൈദ് പാരായണം ചെയ്തിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ അൽ ബഖറ 243 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 61 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് പ്രസിദ്ധ കാര്യ വാദിയ അലി യമാനി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അൽ ബഖറ 243 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 61 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ കാര്യ വാദി അലി അമാനി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

0: ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

ولا يخسون أحدا ولا يخسون أحدا ويخسونه ولا يخسون أحدا.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ പഠിക്കാനും പഠിച്ചത് നിലനിർത്തി ജീവിതത്തിൽ കൊണ്ടുപോകാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ പരിപാടി ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുശക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
6: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
7: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅറിദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാൽ, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ആ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ ഗോ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ,
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي 20-ൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ أَفَمَنْ يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. مُكِبًّا عَلَى وَجْهِهِ مُكِبًّا عَلَى തൻവീന് ശേഷം അയൻ മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല മുഖിബൻ അല. അല വജിഹി അഹ്ദ ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ സവിയന്നല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ത ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം. മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവലം

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിയോഗുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലു ഇമ്രാൻ 123 മുതൽ 138 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ആദിൽ റയ്യാൻ.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആല ഇംറാൻ 123 മുതൽ 138 വരെയുള്ള വചനങ്ങൾ പ്രസിദ്ധ കാര്യ ആദിൽ റയാൻ പാരായണം ചെയ്തതാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 451-ാമത്തെ പേജ്, പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان

0: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 451-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അല്ലാഹു അക്ബർ,
2: അല്ലാഹു അക്ബർ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് തഹരീമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم

ألم نشرح لك صدرك؟

Akbar. Allahu Akbar. Allah.

0: إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഷ്ഷറഹും സൂറ കൗസറുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹന്ന.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Peace Quran Radio ഇലിനി അൽമുഅല്ലിം പ്രോഗ്രാമാണ്. സൂറ അന്നിസയിലെ 48 മുതൽ 55 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ.

0: آمين.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 48 മുതൽ 55 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: Peace Radio. Tune to reality.
5: ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
6: വചനം 6. വയസ്തഅജിലൂനക,
7: അവർ നിന്നോട് ധൃതി കൂട്ടുന്നു. ബിസ്സയ്യഅ, തിന്മയെപ്പറ്റി, തിന്മയ്ക്ക്. ഖബ്ലൽ ഹസന, നന്മയുടെ മുമ്പ്. വഖദ് ഖാലത്തി, കഴിഞ്ഞു പോയിട്ടുണ്ട് താനും കഴിഞ്ഞിട്ടും. മിൻ ഖബ്ലിഹിം, ഇവർക്കു മുമ്പ്. അൽ മതുലാത്ത്, മാതൃകാശിക്ഷകൾ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലദു മഗ്ഫിറത്തിൻ, പാപമോചനം നൽകുന്നവൻ തന്നെ, പൊറുക്കുന്നവൻ തന്നെ. ലിന്നാസി, മനുഷ്യർക്ക്. അലാ ദുൽമിഹിം, അവരുടെ അക്രമത്തോടെ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലശദീദ്, കഠിനമായവൻ തന്നെ. അൽ ഇഖാബ്, ശിക്ഷാ നടപടി.

0: നബിയേ, അവർ നിന്നോട് നന്മയ്ക്കു മുമ്പായി തിന്മയ്ക്കു ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പ് മാതൃകാ ശിക്ഷകൾ പലതും കഴിഞ്ഞുപോയിട്ടുണ്ട് താനും, അതവർ ഓർക്കുന്നില്ല. നിശ്ചയമായും നിന്റെ റബ്ബ് മനുഷ്യരുടെ അക്രമത്തോടു കൂടിയും അവർക്കു പാപമോചനം നൽകുന്നവൻ തന്നെ. നിശ്ചയമായും നിന്റെ റബ്ബ് കഠിനമായ ശിക്ഷാ നടപടി എടുക്കുന്നവനും തന്നെയാകുന്നു.
1: വചനം 7.
2: വയഖൂലു, പറയുന്നു, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, ലൗല ഉൻസില, ഇറക്കപ്പെട്ടുകൂടെ, അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? അലൈഹി, അവന്റെ മേൽ, ഇവന്, ആ ആയത്തുൻ, ഒരു ദൃഷ്ടാന്തവും, മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന്, ഇന്നമ അൻത, നിശ്ചയമായും നീ, മുൻദിറുൻ, ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രം, വലികുല്ലി ഖൗമിൻ, എല്ലാ ജനങ്ങൾക്കും ജനതയ്ക്കും ഉണ്ട്, ഹാദിൻ, ഒരു വഴികാട്ടി, മാർഗദർശകൻ.

0: ആ അവിശ്വസിച്ചവർ പറയുന്നു, ഇവന്റെ റബ്ബിങ്കിൽ നിന്ന് ഒരു പ്രത്യേക ദൃഷ്ടാന്തം ഇവനു അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? നബിയെ, നീ ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു. എല്ലാ ജനങ്ങൾക്കുമുണ്ട് ഒരു വഴികാട്ടി, അഥവാ ഇവരുടെ വഴികാട്ടിയത്രേ നീ.
1: രക്ഷയ്ക്കും സമാധാനത്തിനും ആഗ്രഹിക്കുകയോ സത്യവിശ്വാസം വഴി അതിനുള്ള മാർഗം അവലംബിക്കുകയോ ചെയ്യാതെ അതിനു മുമ്പായി തങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ആ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ എന്ന് മുശരിക്കുകൾ ധൃതി കൂട്ടിയിരുന്നതിനെ പറ്റിയാണ് ആദ്യത്തെ വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഇവരെ പോലെയുള്ള നിഷേധികൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ വല്ല ശിക്ഷയും ഇവർക്കും വരാമെന്ന് ഇവർ ധരിച്ചിരിക്കട്ടെ. പെട്ടെന്ന് നടപടിയെടുക്കാതിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. മനുഷ്യരുടെ അക്രമങ്ങൾ പരിഗണിക്കുമ്പോൾ അപ്പപ്പോൾ നടപടി എടുക്കാവുന്നതാണെങ്കിലും അള്ളാഹു അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയാണ് ചെയ്യുന്നത്. ശിക്ഷാ നടപടി എടുക്കുമ്പോഴാകട്ടെ അത് കഠിനതരവുമായിരിക്കും. ഇതൊക്കെയാണ് അവർക്ക് നൽകുന്ന മറുപടിയുടെ സാരം. അതേ മുശരിക്കുകളുടെ മറ്റൊരു പരിഹാസമാണ് രണ്ടാമത്തെ വചനത്തിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത തെളിയിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ മുമ്പിലുണ്ടായിരുന്നിട്ടും അതൊന്നും വകവെക്കാതെ അവർ പിന്നെയും വേറെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. 6-8, 10-20, 25-21, 17-90, 93 മുതലായവ നോക്കുക. ഇതിനു നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുക്കുവാനുള്ള കഴിവോ ചുമതലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. അവരെ ഉപദേശിക്കലും താക്കീത് ചെയ്യലും മാത്രമാണ് അവിടുന്ന് ചെയ്യേണ്ടത്. ഓരോ സമുദായത്തിനും സന്മാർഗദർശനം നൽകുവാൻ അള്ളാഹു പ്രത്യേകം ദൂതന്മാരെ അയക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ സമുദായത്തിന്റെ വഴികാട്ടിയായി അയക്കപ്പെട്ട ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും.
2: വചനം 8.
0: അല്ലാഹു യഅലമു, അല്ലാഹു അറിയും, അറിയുന്നു. മാ തഹ്മിലു, ഗർഭം ധരിക്കുന്നതിന്. കുല്ലു ഉൻത, എല്ലാ പെണ്ണും. വമാ തഗീദു, കുറവ് വരുത്തുന്നതും ചുരുങ്ങിപ്പോകുന്നതും. അൽ അർഹാമു, ഗർഭാശയങ്ങൾ. വമാ തസ്ദാദു, അവ അധികരിപ്പിക്കുന്നതും വർദ്ധിക്കുന്നതും. വകുല്ലു ശൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. ഇന്ദഹു, അവന്റെ അടുക്കൽ. ബിമിഖദാരിൻ, ഒരു തോത് അനുസരിച്ചാണ്, കണക്കനുസരിച്ചാണ്, അളവനുസരിച്ചാണ്.

0: പെണ്ണും ഗർഭം ധരിക്കുന്നത് അള്ളാഹു അറിയുന്നു. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതും അവയ്ക്ക് വർദ്ധനവ് വരുന്നതും അറിയുന്നു. എല്ലാ കാര്യവും തന്നെ അവന്റെ അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാകുന്നു.
1: വചനം 9.
2: ആലിമുൽ ഗൈബി, അദൃശ്യത്തെ അറിയുന്നവനാണ്. വശഹാദ, ദൃശ്യത്തെയും. അൽ കബീറു, വലിയവനാണ്, മഹാനാണ്. അൽ മുതആൽ, അത്യുന്നതനാണ്.
1: ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ,
0: അവൻ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ്, മഹാനാണ്, അത്യുന്നതനായുള്ളവനാണ്.
1: വചനം 10.
2: സവാഉൻ, സമമാണ്, ഒരു പോലെയാണ്. മിങ്കും, നിങ്ങളിൽ നിന്ന്. മൻ അസറ, സ്വകാര്യമാക്കിയവൻ, രഹസ്യമാക്കിയവൻ. അൽ ഖൗല, വാക്ക്, പറയുന്നതിനെ. വമൻ ജഹറ, ഉറക്കെയാക്കിയവനും പരസ്യമാക്കിയവനും. ബിഹി, അതിനെ, അതുകൊണ്ട്. വമൻ, ഒരുവനും യാതൊരുവനും. ഹുവ, അവൻ. മുസ്തഖ്ഫിൻ, മറഞ്ഞിരിക്കുന്നവനാണ്, ഒളിഞ്ഞിരിക്കുന്നവനാണ്. ബില്ലൈലി, രാത്രിയിൽ. വസാരിബുൻ, പ്രത്യക്ഷത്തിൽ വരുന്നവനും വെളിയിൽ വരുന്നവനും. ബിന്നഹാരി, പകലിൽ.
1: സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫ്

0: നിങ്ങളിൽ നിന്നു വാക്കിനെ രഹസ്യമാക്കിയവനും അതിനെ പരസ്യമാക്കിയവനും അവന്റെ അടുക്കൽ സമമാകുന്നു. യാതൊരുവൻ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നുവോ അവനും പകലിൽ വെളിക്കു വരുന്നവനും സമമാണ്.
1: അള്ളാഹുവിന്റെ സർവജ്ഞതയും സൂക്ഷ്മജ്ഞതയും വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ വചനങ്ങളിൽ കാണുന്നത്. ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നതിനെയും അതിൽ വരുന്ന ഏറ്റക്കുറവുകളെയും അവൻ അറിയുന്നു. അതെ, ഗർഭം എപ്പോൾ ഉണ്ടാകുന്നു, എപ്പോൾ പ്രസവിക്കുന്നു, ആണാണോ പെണ്ണാണോ, പൂർണ്ണഗാത്രമോ വികലഗാത്രമോ, ഭാഗ്യമുള്ളതോ നിർഭാഗ്യമുള്ളതോ, തടിച്ചതോ മെലിഞ്ഞതോ, സ്വരൂപിയോ വിരൂപിയോ എന്നിത്യാദി കാര്യങ്ങളും ഓരോ ഗർഭത്തിലും എത്ര കുട്ടി ജനിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളും അവനറിയാം. ഓരോ വസ്തുവിനും ഓരോ കാര്യത്തിനും അത് ഇന്നിന്ന പ്രകാരം ആയിരിക്കണമെന്നും ആയിരിക്കുമെന്നും അവൻ ഓരോ തോതും കണക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ എല്ലാം സംഭവിക്കുകയുള്ളൂ. രഹസ്യപരസ്യമെന്ന വ്യത്യാസം അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ. രണ്ടും അവന് ഒരുപോലെയാകുന്നു. ഉദാഹരണമായി, രാത്രിയുടെ കൂരിരുട്ടിൽ ഒളിഞ്ഞു മറിഞ്ഞിരിക്കുന്നവനും പകൽ വെളിച്ചത്തിൽ വെളിക്കിറങ്ങി നടക്കുന്നവനും അവന്റെ അടുക്കൽ സമമാണ്. മഹത്വത്തിന്റെയും ഉന്നതിയുടെയും പാരമ്യം പ്രാപിച്ചവനാണ് അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇബ്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു. അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ അഥവാ പ്രധാന വിഷയങ്ങൾ അഞ്ചെണ്ണമാകുന്നു. അള്ളാഹുവല്ലാതെ അവ അറിയുകയില്ല. നാളെ അഥവാ ഭാവിയിൽ എന്തുണ്ടാകുമെന്ന് അള്ളാഹുവല്ലാതെ അറിയുകയില്ല. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നത് എന്താണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. മഴ വരിക എപ്പോഴാണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ഏത് ഭൂമിയിലാണ് താൻ മരണപ്പെടുകയെന്ന് ഒരാളും അറിയുകയില്ല. അന്ത്യസമയം എപ്പോൾ നിലവിൽ വരുമെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ബുഖാരി. ഭൂതവർത്തമാന ഭാവികാല വ്യത്യാസം കൂടാതെ, ചെറുപ്പ വലുപ്പ വ്യത്യാസം കൂടാതെ സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ അറിവും നിശ്ചയവും പരിപാടിയും അനുസരിച്ച് മാത്രമേ സംഭവിക്കുകയുള്ളൂവെന്നുള്ളതിന് മതിയായ തെളിവത്രെ ഈ വചനങ്ങൾ. കൂടുതൽ വിശദീകരണത്തിന് സൂറത്തുൽ ഹദീദിനു ശേഷമുള്ള ഖലാ ഖദർ എന്ന വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക. മനുഷ്യരെ ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ വേണ്ടി അജ്ഞാതമായ ചില ഏർപ്പാടുകൾ അള്ളാഹു ചെയ്തു വച്ചിട്ടുണ്ടെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നു.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കും.

0: 78 79 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ടി കെ നിഷാദ് സലഫി അവതരിപ്പിക്കുന്നത്.
1: വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദറബ ലനാ മസലൻ വനസിയ ഖൽഖ قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. سلام رنجا ശ്രദ്ധാ കളി സഹോദരി സഹോദരന്മാരെ, സൂറത്തു യാസീനിൻ്റെ 77 വരെയുള്ള ആയത്തുകളാണ് ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്തത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് 77-ാമത്തെ ആയത്ത്. വളരെ നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്ന് അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ് മനുഷ്യൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നിട്ടും ഭ്രൂണത്തിൻ്റെ ആദ്യഘട്ടം ഒരുപക്ഷേ മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും നിസ്സാരമായ ഒരു വസ്തുവായിരുന്നിട്ടും അതിൽ നിന്ന് ഭൂമിലോകത്ത് കാണുന്നതിൽ ഏറ്റവും സങ്കീർണവും അത്ഭുതകരവുമായ മനുഷ്യനെന്ന സൃഷ്ടിയെ അല്ലാഹു രൂപപ്പെടുത്തിയെടുത്തു. ആ മനുഷ്യൻ ആ റബ്ബിനോട് തന്നെ അല്ലാഹുവിനുള്ള വിശ്വാസ കാര്യങ്ങളിലും പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസ കാര്യങ്ങളിലും റബ്ബിനോട് തർക്കിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതിനെക്കുറിച്ച് അല്ലാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സൃഷ്ടാവായ റബ്ബിനോട് തർക്കിക്കുമ്പോൾ നിന്നെ എത്ര നിസ്സാരമായ വസ്തുവിൽ നിന്നാണ് അല്ലാഹു ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ച് ഓർക്കുന്നില്ലേ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല 77-ാമത്തെ ആയത്തിലൂടെ നമ്മോട് ചോദിക്കുന്നത്. തൊട്ടടുത്തുള്ള രണ്ട് ആയത്തുകളാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങൾ ഈ രണ്ട് ആയത്തുകളിൽ കടന്നു വരുന്നു. മസലം വനസിയ ഖൽഖ, അവിടെ ഒന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടതുണ്ട്. 78-ാമത്തായത്തിൽ വദറബ ലനാ മസലൻ വനസിയ ഖൽഖ മസലൻ വനസിയ ഖൽഖ മസലൻ എന്ന് തൻവീനിനെ വ്യക്തമാക്കാതെ അതിനുശേഷമുള്ള വാവിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഖാല മൈ യുഹയിൽ ഇളാമ വഹിയ റമീം. മൈ യുഹയിൽ ഇളാമ, അവിടെയും അങ്ങനെ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. മൈ യുഹയിൽ ഇളാമ വഹിയ റമീം. അത് കഴിഞ്ഞ് അടുത്ത ആയത്തിൽ ഖുൽ യുഹയിഹ അല്ലദീ അൻശഅഹ ഖുൽ യുഹയിഹ അല്ലദീ അൻശഅഹ അൻശഅഹ എന്ന് അൻ ആ നൂന് അങ്ങനെ വ്യക്തമായി ഓതാൻ പാടില്ല, മറിച്ച് നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അൻശഅഹ, അതിനുശേഷം വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. നേരത്തെ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഖൽഖിൻ എന്നതിലെ തൻവീനിനെ വ്യക്തമായി പാരായണം ചെയ്യണം. അതിനുശേഷം വരുന്നത് ഐനാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഖൽഖിൻ എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. കൂടുതൽ നന്നായി ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കണമെന്നും അതനുസരിച്ച് നമ്മുടെ ഖുർആനോത്തിനെ ക്രമി

0: സ്വീകരിക്കണമെന്നും സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, അതിൻ്റെ ആശയം നമുക്കൊന്ന് പരിശോധിക്കാം. വദറബ ലന മസല, ളറബൽ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരിക്കുക. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. വദറബ ലന മസലൻ, അവൻ നമുക്ക് ഉദാഹരണം പറയുകയാണ്, നമ്മോടവൻ ഒരു ഉദാഹരണം, ഒരു ഉപമ എടുത്തു കാണിക്കുകയാണ്. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട്, താൻ എവിടെ നിന്നുണ്ടായി, എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു ഉദാഹരണം എടുത്തുകാട്ടി അള്ളാഹുവോട് തർക്കിക്കുന്നു എന്നതാണ് അതിൻ്റെ ആശയം. വറബ മസലൻ എന്നതാണ് ഉദാഹരിച്ചു, ഉപമ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു എന്നതിനൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗം. വറബലന മസല, അവൻ നമുക്ക് അല്ലെങ്കിൽ നമ്മോട് ഒരു ഉപമ പറയുന്നു, ഉദാഹരണമെടുത്തു കാണിക്കുന്നു. വ നസിയ, അവൻ മറന്നുകൊണ്ട്, ഖൽഖഹു, അവൻ്റെ ഖൽഖിനെ, അവൻ്റെ സൃഷ്ടിപ്പിനെ, സ്വന്തം സൃഷ്ടിപ്പ് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് അയാൾ പറയുന്ന ഉദാഹരണം? കാല, അവൻ പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു, മൻ, ആരാണ്, യുഹയി, ജീവിപ്പിക്കുക, ജീവൻ നൽകുക, ആരാണ് ജീവൻ നൽകുക. അൽ ഇലാമ, ഇലാം, അളമ, ഇലാം എന്ന് പറഞ്ഞാൽ എല്ല്, എല്ലുകൾ, ഇലാം, എല്ലുകൾ. വഹിയ റമീം, അത് ദ്രവിച്ചു പോയിരിക്കെ, നുരുമ്പിച്ചതായിട്ടുള്ള, ദ്രവിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലുകളെ ഇനിയും ആരാണ് ജീവിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. ചില തഫ്സീറുകളിലൊക്കെ പ്രവാചകൻ്റെ അടുത്ത് ഒരാൾ വന്ന് എല്ലുകൾ പൊടിച്ച് അവയെ ധൂളികളാക്കി പറത്തിക്കളഞ്ഞു, എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്നാണല്ലോ നീ പറയുന്നത്, ഈ പൊടി പൊടിയായി തീർന്ന എല്ലുകളെ ആരാണ് ഒരിക്കൽ കൂടി ജീവിപ്പിക്കുക? പരലോകം എന്ന ആശയം മനുഷ്യരാശിയെ പഠിപ്പിക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ ഒരു ചോദ്യത്തെ നേരിട്ടിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പരലോകത്തെ സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ലോകം വരാനുണ്ട്, മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നു എന്ന് എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെയും അവർ നേരിട്ടിരുന്നൊരു ചോദ്യമാണിത്. മരിച്ച് മണ്ണടിഞ്ഞു പോയതിനു ശേഷം, മനുഷ്യ ശരീരം ചിതലറിച്ചു കഴിഞ്ഞതിന് ശേഷം, കറുത്ത ചളിമണ്ണായി പോയി കഴിഞ്ഞതിന് ശേഷം, എല്ലുകളെല്ലാം നുരുമ്പിച്ച് ദ്രവിച്ച് കണ്ടെടുക്കപ്പെടാനാവാത്ത ഒരവസ്ഥാവിശേഷത്തിലെത്തിയതിനു ശേഷവും ഒരിക്കൽ കൂടി മനുഷ്യൻ ജീവിപ്പിക്കപ്പെടുമെന്നോ, ഒരിക്കൽ കൂടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമെന്നോ സൂറത്തു ഖാഫിലെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു സജദയിലെ 12-ാമത്തെ ആയത്ത്, വഖാലു ഇദാ ളലൽനാ ഫിൽ അർദ് അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. വഖാലു, അവർ ചോദിക്കുന്നു, അവർ പറയുന്നു, ഇദാ ളലൽനാ ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിലേക്ക് ലയിച്ചു ചേർന്നതിന് ശേഷവും, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, വീണ്ടും ഞങ്ങൾക്കൊരു പുതിയ സൃഷ്ടിപ്പുണ്ടെന്നാണോ പറയുന്നത്? ബൽഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സൂറത്തു ഖാഫിലെ 3-ാമത്തെ ആയത്ത്, ഇദാ മിത്നാ വകുന്നാ തുറാബ ദാലിക റജ്ഉം ബഈദ്. ഇദാ മിത്നാ, ഞങ്ങൾ മരിച്ചത് കഴിഞ്ഞാൽ, വകുന്നാ തുറാബൻ, എന്നിട്ട് ഞങ്ങൾ മണ്ണായി പോയതിന് ശേഷം പിന്നെയും ഒരു മടക്കമുണ്ടെന്നാണോ പറയുന്നത്? ദാലിക റജ്ഉം ബഈദ്, ആ മടക്കം എത്ര വിദൂരമാണ്, ഒരിക്കലും സംഭവിക്കാത്തതാണ്, നടക്കാത്ത ഒരു സംഗതിയാണത്. സൂറത്തു നാസിഅത്തിലെ ആയത്തുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അഇന്നാ യഖൂലൂന ഇന്നാ ലമർദൂദൂന ഫിൽ ഖാഫിറ, ഞങ്ങൾ കുഴികളിൽ അടക്കപ്പെട്ടതിന് ശേഷം വീണ്ടും മടക്കിക്കൊണ്ടുവരുമെന്നാണോ പറയുന്നത്? അഇദാ കുന്നാ ഇലാമൻ നഖിറ, ദ്രവിച്ചുപോയ എല്ലുകളായി തീർന്നതിന് ശേഷവും? ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അങ്ങനെയാണെങ്കിൽ അതൊരു നഷ്ടകരമായ തിരിച്ചുവരവ് തന്നെയാകുമല്ലോ. കുഴികളിലടക്കപ്പെട്ട് എല്ലുകൾ നുരുമ്പിച്ചതിന് ശേഷം ഇനിയുമൊരു തിരിച്ചുവരവുണ്ടെന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ എന്ന് പ്രവാചകന്മാരെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെ ആളുകൾ പരിഹസിച്ചിരുന്നു, കളിയാക്കിയിരുന്നു. അതിന് പലവിധ ഉദാഹരണങ്ങളും അവർ നിരത്തിവെച്ചിരുന്നു, പലവിധ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തിരുന്നു. അതിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. എല്ലുകൾ ദ്രവിച്ചു പോയതിനു ശേഷവും ഞങ്ങൾ മടങ്ങിവരുമെന്നാണോ? അതിനെ ആരാണ്, ഒരിക്കൽ കൂടി ആർക്കാണ് അവയെ പുനർജീവിപ്പിക്കുവാൻ സാധിക്കുക എന്നാണ് ഈ ആയത്തിലൂടെ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ വിഷയം വളരെ വിശദമായി പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും സുദീർഘമായി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മുമ്പ് ഇതേ സൂറത്തിൽ മറ്റൊരു ഭാഗത്ത് സംസാരിച്ചത് ഓർക്കുന്നുണ്ടാകും, നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ 2000-ൽ അധികം വരുന്ന ആയത്തുകൾ പരലോകത്തെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. പരലോകം സ്ഥാപിക്കുന്നതിനു വേണ്ടി മനുഷ്യയുക്തിയോട് അള്ളാഹു സംസാരിക്കുന്നു. ആളുകൾക്ക് ചെറുതായൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള പലവിധ ഉദാഹരണങ്ങളും അള്ളാഹു വിശദീകരിക്കുന്നു. ആ കൂട്ടത്തിൽ 2 മഹാന്മാരുടെ ചരിത്രം അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 259-260 ആയത്തുകൾ, 259-ാമത്തെ ആയത്ത്, ഔക്കല്ലദി മറ അല ഖറിയത്തിൻ വഹുവ ഖാവിയത്തുൻ അല ഉറൂശിഹ ഖാല അന്നാ യുഹ്യി ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹ فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال اعلم ان الله على كل شيء قدير. ഒരാൾ ഫലസ്തീനിന്റെ പട്ടണത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഇതിങ്ങനെ തകർന്നതിന് ശേഷം, നശിച്ചതിന് ശേഷം എങ്ങനെയാണ് അള്ളാഹു ഒരിക്കൽ കൂടി ഇതിനെ പുനഃസംഘടിപ്പിക്കുക എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അള്ളാഹു ചെയ്തത്? ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസഹു, അയാളെ അള്ളാഹു 100 വർഷത്തേക്ക് മരിപ്പിച്ചു, അയാൾക്ക് മരണം നൽകി. മഹാനായ അസേർ അലൈഹിസ്സലാമാണ് ബനു ഇസ്രായേലുകാരിലേക്ക് നിയോഗിതനായ പ്രവാചകനാണെന്നും അല്ലെന്നും ചില അഭിപ്രായങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള അസേർ എന്ന മഹാനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഖതാദയെ പോലെയുള്ള, ഹസനുൽ ബസ്രിയെ പോലെയുള്ള ആളുകളൊക്കെ ഉസൈറിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വഹബുനു മുനബ്ബിഹിനെ പോലെയുള്ള ചില ആളുകൾ മറ്റു ചില വ്യക്തികളുടെ പേര് പരാമർശിക്കുന്നുണ്ട്. എല്ലാവരും പരലോകവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെ വിശദീകരിക്കുന്നത്. അള്ളാഹു അയാളെ മരിപ്പിച്ചു 100 വർഷത്തേക്ക്, എന്നിട്ട് ജീവിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുന്നു, കം ലബിസ്ത, എത്ര കാലമാണ് നീ ഇവിടെ ഇങ്ങനെ മരിച്ചു കടന്നത്? കാല ലഭിസ്തു യൗമന്നൗ ബാഗയോ, ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം, കുറച്ചു സമയമാണ് ഞാൻ മരിച്ചു കിടന്നത്. കാല ബൽ ലഭിസ്തമേ അതാം, അല്ല, 100 കൊല്ലം നിന്നെ ഞാൻ മരിപ്പിച്ചു കിടത്തി. ഫൽനുറയില ത്വയാമിക്ക വശറാബിക്കലം മെത്തസന്ന, നിന്റെ ഭക്ഷണപാനീയങ്ങളിലേക്ക് നോക്ക്, അവയ്ക്ക് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ വൽനുറയില ഹിമാരിക്ക വലിനജ് അലക്ക ആയത്തല്ലിന്നാസ്, നിന്നെ നാം ആളുകൾക്കൊരു ദൃഷ്ടാന്തമാക്കുന്നതിന് വേണ്ടി നിന്റെ കഴുതയിലേക്ക് നോക്ക്. അയാളുടെ കൂടെയുണ്ടായിരുന്ന കഴുത 100 വർഷം ചത്തുകടന്നാൽ എന്താണ് സംഭവിക്കുക? മണ്ണോട് ചേർന്ന് എല്ലാം നുരുമ്പിച്ച് ചിതലരിച്ച് മണ്ണായിത്തീർന്നിട്ടുണ്ട്. ആ മഹാനായ മനുഷ്യന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലുകളെ പുനഃസംഘടിപ്പിച്ച് എല്ലുകൾക്ക് മാംസവും തൊലിയും നൽകി അതിൻ്റെ പഴയ രൂപത്തിലേക്ക് പിന്നെ രൂപപ്പെടുത്തി പഴയ അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരികയാണ്. അത് കാണുമ്പോൾ, കൺമുന്നിൽ അത് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫലമ്മാ തബയ്യന ലഹു ഖാല അഅലം, എനിക്കറിയാം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ആ വിശ്വാസമാണ് സുഹൃത്തുക്കളെ നമുക്കുണ്ടാകേണ്ടത്, ആ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ആര് നമ്മുടെ വിശ്വാസത്തിനകത്ത് വിഷം ചേർക്കാൻ വന്നാലും അത് വികലമാക്കാനുള്ള, പുതിയതെന്ന് നൂതനമെന്ന് തോന്നുന്ന, യുക്തിപരമെന്ന് തോന്നുന്ന, എന്നാൽ യുക്തിശൂന്യമായ, എല്ലാ കാലഘട്ടത്തിലും പരലോക വിശ്വാസത്തിനെതിരായി ചിന്തിക്കുന്നവർ വിശദീകരിക്കാറുള്ള ഏതെങ്കിലും ചില വാദങ്ങളും ആശയങ്ങളും ഒക്കെയായി കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഉറച്ച വിശ്വാസം അതാണ്, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എത്ര സ്ഥലങ്ങളിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വാചകം ആവർത്തിച്ചു പറയുന്നത്? 260-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗത, ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക, അള്ളാഹുവെ എനിക്കു കാണിച്ചു തരണം എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുക. ഖാല അവലം തുഅ്മിൻ, ഇബ്രാഹിമെ നീ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി, ഉണ്ട്, പക്ഷേ എന്റെ മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കാൻ, ഒരു തുമഅനീനത്തിനു വേണ്ടി. ഖാല ഫഖുദ് അർബഅത മിന അത്തൈർ ഫസുർഹുന്ന ഇലൈക സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അ, ഒരു നാല് പക്ഷികളെ നീ പിടിച്ചു കൊണ്ടുവരിക, നാല് പറവകളെ പിടിക്കുക, ആ പക്ഷികളെ കഷ്ണങ്ങളാക്കി നിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലകളിൽ അതിൻ്റെ ഓരോ കഷ്ണങ്ങളും ഓരോ ഭാഗങ്ങളും കൊണ്ടുപോയി വെക്കുക. സുമ്മതുഅഹുന്നയഅസീനകസയ്യാ, നീ അവയെ വിളിക്കുക, അവ നിന്റെ അടുത്തേക്ക് വേഗത്തിൽ പറന്നു വരും. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം, അവ രണ്ട് ആളുകൾ എങ്ങനെയാണ്, അതൊരു സംശയത്തിൻ്റെയോ നിഫാഖിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള ചോദ്യമല്ല, മറിച്ച് മനസ്സിനൊരു ബലം കിട്ടാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന ഒരാകാംക്ഷയുടെ ഒരു തുമഅനീനത്തിനു വേണ്ടി ആളുകൾ ചോദിക്കുമ്പോൾ രണ്ട് മഹാന്മാർ അള്ളാഹുവോട് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് എല്ലാ നുരുമ്പിച്ചു പോയ എല്ലുകളെ അള്ളാഹു ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുക എന്ന ചോദ്യത്തിന് ഈ ആയത്തിനു ശേഷം എങ്ങനെയാണ് റബ്ബ് മറുപടി പറയുന്നത്? 79-ാമത്തെ ആയത്ത് നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും. ഖുൽ, നബിയെ പറയുക, എന്താണ് ചോദ്യം? മൻ യുഹയ്യിൽ ഇലാഹമ വഹിയ റമീം, ദ്രവിച്ചുപോയ എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുക? മറുപടി എന്താ? ഖുൽ, നബിയെ പറഞ്ഞുകൊടുക്കു, യുഹയ്യിഹ, അവയെ ജീവിപ്പിക്കും. അല്ലദി അൻഷഅഹ, ആരാണോ അതിനെ ഉണ്ടാക്കിയത് അവൻ, അവ്വലമറ ആദ്യ സമയത്ത്, ഒന്നാമത്തെ പ്രാവശ്യം. ഖുൽ, പറയുക, യുഹയ്യി, ഹയാത്താക്കും ജീവിപ്പിക്കും, അല്ലദി, ഒരുത്തൻ, അൻഷ, ഉണ്ടാക്കി നിർമ്മിച്ചു, ഹ, അതിനെ, ആ എല്ലിനെ, ആരാണോ ആ ഉണ്ടാക്കിയത്, അവ്വല, ആദ്യം, മറത്തൻ, പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം ആരാണോ ആ എല്ലുകളെ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. വഹുവ, അവൻ, ബിക്കുല്ലി ഖൽഖിൻ, ബിക്കുല്ലി ഖൽഖിൻ, എല്ലാ സൃഷ്ടിപ്പിനെക്കുറിച്ചും, അലീം, നന്നായി അറിയുന്നവനാണ്, സർവജ്ഞാനിയാകുന്നു, എല്ലാ സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയുന്നവനാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരാണോ മനുഷ്യനെ ഉണ്ടാക്കിയത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ്റെ എല്ലുകൾ ആരാണോ സംവിധാനിച്ചത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവനക്ക് സുന്ദരമായ രൂപം ആരാണോ നൽകിയത്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി മനുഷ്യനെ ജീവിപ്പിക്കും എന്നാണ് അതിന് നൽകുന്ന, വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി. അല്ലെ, ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നുവല്ലോ. അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖൽഖ വബദഅ ഖൽഖൽ ഇൻസാന വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, അല്ലാഹുവാണ് സൃഷ്ടിപ്പിനെ ഏറ്റവും നന്നാക്കിയവനായ റബ്ബ്. വബദഅ ഖൽഖൽ ഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലാഹു ആരംഭിച്ചു, മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിമ്മാഇൻ മഹീൻ, പിന്നെ അവൻ്റെ തുടർന്നുള്ള പരമ്പരകളെ അള്ളാഹു നിശ്ചയിച്ചത് നിന്ദ്യമായ ഒരു ദ്രാവകത്തിൽ നിന്നാകുന്നു, അതിൻ്റെ സത്തയിൽ നിന്നാകുന്നു. സുമ്മ സവ്വാഹു, എന്നിട്ടവനെ ചൊവ്വാക്കി, ശരിപ്പെടുത്തി. വനുഫിഖ ഫീഹി മിർ റൂഹിഹി, അവൻ്റെ ആത്മാവ് റൂഹ് ആ മനുഷ്യ ശരീരത്തിൽ ഊതപ്പെട്ടു. വജഅല ലകും സംഅ വല്ല ബ്സ്വാറ വല്ല അഫ്ഇദ, എന്നിട്ടവന് കേൾവിയും കാഴ്ചകളും അതോടൊപ്പം ചിന്തിക്കാനുള്ള ബുദ്ധിയും നൽകി. ഖലീലമ്മ തഷ്കുറൂൻ, എന്നാൽ വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പ് ഒന്നുമില്ലാത്ത, തീരെയില്ലാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന്, കളിമണ്ണിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. തുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിമ്മാഇൻ മഹീൻ, ഒരുപക്ഷേ കണ്ടാൽ അറക്കുന്ന, വെറുക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന, വളരെ നിസ്സാരമായ, നിന്ദ്യമായ ഒരു ദ്രവത്തിലൂടെ മനുഷ്യൻ്റെ പിന്നീട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്തതികളിൽ അങ്ങനെയാണ് മനുഷ്യ പരമ്പര നിന്നുപോകുന്നത് അല്ലേ? അങ്ങനെയാണ് മനുഷ്യ പരമ്പര നിലനിന്നു പോരുന്നത്. വളരെ അറപ്പ് തോന്നുന്ന ഒരു ദ്രവത്തിലൂടെ മനുഷ്യൻ്റെ ഒരു ആദ്യഘട്ടം കടന്നുപോയിട്ടുണ്ട്. സുമ്മ സവ്വാഹു, എന്നിട്ട് അതിങ്ങനെ ഘട്ടം ഘട്ടമായി അള്ളാഹു വളർത്തിയെടുത്തു. അതിന് ശരിയായ ഒരു രൂപം നൽകി. അതിലേക്ക് ആത്മാവിനെ നിക്ഷേപിച്ചു. അതിന് കേൾവി നൽകി. അതിന് കാഴ്ച നൽകി. അതിന് ബുദ്ധിശക്തി നൽകി. ഖലീലമ്മാ തഷ്കുറൂൻ, നിങ്ങൾ കുറച്ചു മാത്രമാണ് നന്ദി കാണിക്കുന്നത്. അതൊക്കെ നൽകിയതിന് ശേഷവും എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ? വഖാലു ഇദാ ലലൽനാ ഫിൽ അർദ്, ഇങ്ങനെയൊക്കെ ആയിട്ടും ഒന്നുമില്ലായ്മയിൽ നിന്ന് ബദീഉ സമാവാതി വൽ അർദ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ്, വളരെ നിസ്സാരമായ ഒരു സംഗതിയിൽ നിന്ന് ലോകത്തെ ഏറ്റവും അത്ഭുത സൃഷ്ടിയായ മനുഷ്യനെ ഉണ്ടാക്കിയ റബ്ബ്, അവൻ്റെ ഘട്ടം ഘട്ടമായ വളർച്ചയുടെ സൃഷ്ടിപ്പിൻ്റെ ഓരോ ഭാഗവും വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഇദാ ളലൽനാ ഫിൽ അർലിയ ഇന്നാല ഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ മണ്ണോട് ചേർന്നതിന് ശേഷവും ഇനിയും ഒരു ജീവിതമോ, ഇനിയും ഒരിക്കൽ കൂടി തിരിച്ചു വരുമെന്നാണോ പറയുന്നത്? ഇനിയും ഒരു പുതിയ സൃഷ്ടിപ്പുണ്ടാകുമെന്നാണോ പറയുന്നത്? എന്നാണ് നിഷേധിയായ മനുഷ്യൻ അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിൽ വിശദീകരിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റബ്ബ് വളരെ ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധി കൊടുക്കുന്ന മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാവുന്ന, ഏതൊരാൾക്കും ബോധ്യപ്പെടാൻ കഴിയാവുന്ന, നിഷ്പക്ഷമായി റബ്ബിനെ അംഗീകരിക്കുന്ന, വിനയമുള്ള ഏതൊരടിമക്കും വളരെ വേഗത്തിൽ ബോധ്യപ്പെടാൻ കഴിയാവുന്ന സുന്ദരമായ ഒരു ഉദാഹരണമാണ് മനുഷ്യൻ്റെ മുന്നിൽ വെക്കുന്നത്. അയഹ്സബുൽ ഇൻസാനു അയ്യുസ്റക സുധ, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? അലം മിക്കുനുത്ഫതം മിം മനിയ്യും നാ, സ്കലിക്കപ്പെടുന്നൊരിന്ദ്രിയത്തുള്ളിയിലെ ഒരു ബീജഗണം മാത്രമായിരുന്നില്ലേ അവൻ? സുമ്മക്കാന അലഖതം ഫഖലഖ ഫസവ, പിന്നീടൊരു രക്തക്കട്ടയായി, പിന്നീടതിനെ സൃഷ്ടിച്ചൊരു മനുഷ്യരൂപം, നല്ല രൂപത്തിൽ അവനെ ശരിപ്പെടുത്തി. വജഅല മിൻഹു സൗജൈനി ദക്കറ വല്ലുൻസ, അതിൽ നിന്ന് സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു രൂപപ്പെടുത്തിയെടുത്തു. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, അങ്ങനെയുള്ള റബ്ബ് മരിച്ചു പോയവനെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനല്ലയോ എന്നാണ് ചോദിക്കുന്നത്. സ്കലിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു ബീജഗണത്തിൽ നിന്ന് ആണും പെണ്ണുമായി സുന്ദരമായ രൂപങ്ങളിൽ മനുഷ്യരാശിയെ ഉണ്ടാക്കിയെടുത്ത റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, ഒരിക്കൽ കൂടി മണ്ണോട് ചേർന്നതിന് ശേഷം അവനെ പുനർജീവിപ്പിക്കുവാൻ കഴിയുന്നവനല്ലയോ എന്നാണ് വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വദറബ ലനാ മസല, അവൻ നമുക്ക് ഉദാഹരണം ഉദാഹരിക്കുകയാണ്, ഉപം പറയുകയാണ്. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട്. ഖാല, അവൻ ചോദിക്കുന്നു, അവൻ പറയുന്നു, മൻ, ആരാണ്? യുഹയ്യൽ ഇലാമ, എല്ലുകളെ ജീവിപ്പിക്കുക. വഹിയ റമീം, അവ ദ്രവിച്ചു പോയതിനു ശേഷം, അവ ദ്രവിച്ചതായിരിക്കെ, നുരുമ്പിയതായിരിക്കെ, ആരാണ് ഈ എല്ലുകളെ ജീവിപ്പിക്കുക? ഖുൽ, നബിയെ പറയുക, യുഹയ്യിഹ അല്ലദി അൻശഅഹ അവ്വല മറ, ആദ്യത്തെ പ്രാവശ്യം ആരാണോ ആ എല്ലുകളെ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അള്ളാഹു അവൻ എല്ലാ സൃഷ്ടിപ്പുകളെക്കുറിച്ചും ആഴത്തിൽ നല്ലവണ്ണം അറിവുള്ളവനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകവും അല്ലാത്തതുമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്ന ശരിയായ വിശ്വാസം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും പരലോക ജീവിതത്തിൽ വിജയം വരിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ഹൃദയവസന്തം സമാപിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ടി കെ നിഷാദ് സലഫി.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90-20-840-840.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
6: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഹാഫിൽ സഈദ് അൽ ആമദിയുടെ മധുരമായ പാരായണത്തിൽ നമ്മൾക്ക് കേൾക്കാം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 453 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
4: أعوذ بالله من الشيطان

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 453-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

تجري من تحتها الأنهار جنات تجري من تحتها الأنهار ويجعل لك

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ പഠിപ്പിക്കുന്നത് ഹാഫിള് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും പാരായണത്തിനും അതിലുപരി അത് മനഃപ്പാഠമാക്കുന്നതിനു വേണ്ടി എല്ലാ ദിവസവും കാതോർത്തിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 39 ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാ 40-ാമത്തെ ആയത്ത് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പാരായണം ചെയ്യുമ്പോൾ കൂടെ ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത്ത് പൂർണ്ണമായി ഒന്ന് പാരായണം ചെയ്യാം.

0: ولكن رسول الله ولكن رسول الله ولكن റസൂൽ അള്ളാഹി എന്നാണ്. വലാക്കിൻ എന്നതിലെ ആ നൂനിൻ്റെ ഉച്ചാരണം, സാക്കിനായ നൂനിൻ്റെ ഉച്ചാരണം അവിടെ കാണപ്പെടുകയില്ല. ആ നൂനിനെ റായിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്, ഇദ്ഗാം ചെയ്യുക എന്ന് പറയും. അപ്പം അവിടെ സാക്കിനായ നൂനിൻ്റെ ഉച്ചാരണം കാണപ്പെടില്ല. വലാക്കിർ റസൂല, വലാക്കിർ റസൂല,
1: വലാക്കിർ റസൂലല്ലാഹി.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, പഠിപ്പിച്ചത് ഹാഫിദ് ജഅഫർ സലഫി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: മതവിജ്ഞാനത്തിൻ്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
4: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
3: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
0: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
5: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം. പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം. പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
8: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ഭാഗങ്ങളും കേൾവിക്കാർക്ക് കേൾക്കുന്നതിനുള്ള അവസരമൊരുക്കുന്ന തൻസീൽ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തു അഹസാബ്, സൂറത്തു സബ, സൂറത്തു ഫാത്തിർ പാരായണം നിർവഹിക്കുന്നത് ഖാരി അഹമ്മദ് അൽ അജ്മി.
9: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة

القول يقول الذين استضعفوا للذين استكبروا

وكذب الذين من قبلهم وما بلغوا معشار ما آتيناهم وما

صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. നാം കേട്ടത് സൂറത്തു ഫാത്തിർ, സൂറത്തു സബ, സൂറത്തു അഹ്സാബ് എന്നീ ഖുർആനിലെ അധ്യായങ്ങൾ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന

0: സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമീ മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ എന്നത് മദ് ഇഅറിദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം. ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും.
1: യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും,
0: സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ
1: യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ.
0: അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം,
1: യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന.
0: റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം.
1: ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ.
0: ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല.
1: ഇല്ലാ ഫീ ഗുറൂർ ഗൈന്,
0: തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം.
1: അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു.
0: 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ,
1: അമ്മൻ ഹാദല്ലദീ.
0: ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം.
1: ഹാദല്ലദീ യർസുഖുക്കും,
0: ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം,
1: യർസുഖു
0: ശേഷം കും.
1: യർസുഖുക്കും,
0: ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്.
1: ഇൻ അംസക,
0: ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും. പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
1: ഇൻ അംസക്ക റിസ്ഖ.
0: അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല
1: റിസ്ഖ, റിസ്ഖ
0: ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്.
1: ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ.
0: ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല,
1: ബൽ ലജ്ജു.
0: ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു.
1: ബൽ ലജ്ജു ഫി ഉതുവ്വിൻ വനുഫൂർ.
0: ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസ് ആണ്.
1: ഉതുവ്വിൻ വനുഫൂർ
0: എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَيْشَم يَا وَنَال إِدْغَام نَاقِص أَفَمَن يَمْشِي إِرُبَتِل അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീനു ശേഷം അയൻ, മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തി മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. على صراط مستقيم على صراط طاء ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. على صراط مستقيم, مستقيم എന്നതിലെ ഖാഫിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 19 മുതൽ 31 വരെ വചനങ്ങൾ പാരായണം ഹൈതമൽ ജദാനി.
3: أعوذ بالله من الشيطان الرجيم
4: ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم

0: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ. ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25. ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷൈഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോയിൽ ഇനി ഹൃദയ വസന്തം, ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. സൂറ സ്വാദ് വചനം 1 ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

الصاد والقرآن ذي الذكر. ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്ത് പൂർണ്ണമായി അർത്ഥസഹിതം വ്യാഖ്യാനസഹിതം നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, ഇനി നമുക്ക് 38-ാമത്തെ സൂറത്തായ സൂറത്തു സ്വാദാണ് പഠിക്കാനുള്ളത്. സൂറത്തു സ്വാദ് മക്കിയായ സൂറത്താണ്. അതുകൊണ്ട് തന്നെ മക്ക സൂറത്തുകളുടെ അല്ലെങ്കിൽ മക്കി സൂറത്തുകളുടെ പ്രത്യേകത പോലെ വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈ സൂറത്തിലും ഊന്നൽ നൽകിയിരിക്കുന്നത്. ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ സൂറത്തിൽ മുഖ്യ പ്രതിപാദ്യ വിഷയം. ചില മുഫസ്സിരീങ്ങൾ ഈ സൂറത്തിന് സൂറത്തു ദാവൂദ് എന്നും പേര് നൽകിയത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. കാരണം മറ്റു സൂറത്തുകളിൽ വിവരിച്ചിട്ടില്ലാത്ത രൂപത്തിൽ മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഈ സൂറത്തിൽ വിവരിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം. ഈ സൂറത്ത് ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ തൗഹീദും അതുപോലെ തന്നെ നുബുവത്തും മരണശേഷമുള്ള ജീവിതവും സവിസ്തരം വിശദീകരിക്കുന്നുണ്ട് എന്നത് ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്വാഫാത്തുമായി ഈ സൂറത്തിന് ചില ബന്ധങ്ങളുണ്ടെന്ന് ചില മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. സൂറത്തു സ്വാഫാത്തിലെ 168-169 വചനങ്ങളിൽ കാണാം: ലൗ അന്ന ഇന്ദനാ ദിക്റം മിനൽ അവ്വലീൻ ലകുന്ന ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് ഉത്ബോധനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ പൂർവികരിൽ നിന്നുള്ള ഉത്ബോധനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ലക്കുന്ന ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ നിഷ്കളങ്കമാക്കപ്പെട്ട ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ദാസന്മാരിൽ ഉൾപ്പെടുമായിരുന്നു എന്ന വചനം. ആ വചനത്തിന് ശേഷം അതല്ലെങ്കിൽ ആ സൂറത്തിൻ്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല ഈ സൂറത്ത് ആരംഭിക്കുന്നത് സ്വാദ് എന്നതിന് ശേഷം വൽ ഖുർആനി ദിദ്ദിക്ര്, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെ സത്യം എന്നാണ് ഈ ആയത്തിൽ സൂറത്തു സ്വാദിലെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തു സ്വാഫാത്തുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു ബന്ധം, സൂറത്തു സ്വാഫാത്തിൽ പൂർവ പ്രവാചകന്മാരെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണാൻ സാധിക്കും. ആ സൂറത്തിൽ പരാമർശിക്കാത്ത മറ്റു ചില പ്രവാചകന്മാരുടെ ചരിത്രം സൂറത്തു സ്വാദിൽ വിവരിക്കുന്നു എന്നത് ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്നിടത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. മറ്റൊന്ന്, ഈ സൂറത്ത് ഖുർആനിൻ്റെ ക്രമമനുസരിച്ച് സൂറത്തുകളുടെ ക്രമമനുസരിച്ച് 38-ാമത്തെ സൂറത്താണ്. അതുപോലെ തന്നെ അവതരണത്തിൻ്റെ ക്രമമനുസരിച്ച് ഈ സൂറത്ത് 38-ാമത്തെ സൂറത്ത് തന്നെയാണെന്നും കാണാൻ സാധിക്കും. സൂറത്ത് ഖമറിന് ശേഷമാണ് ഈ സൂറത്ത് അവതീർണമായതെന്ന് ചില തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ 38-ാമത്തെ സൂറത്താണ് മക്കിയായ സൂറത്തുമാകുന്നു ഈ സൂറത്ത്. ഇതിലെ 1-ാമത്തെ വചനം സ്വാദ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കേവല അക്ഷരങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റു സൂറത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ അക്ഷരങ്ങളെക്കുറിച്ച് തഫ്സീറുകളിൽ കാണാം, അൽ ഹുറൂഫുൽ മുഖത്തആ എന്നാണ് ഇത്തരം അക്ഷരങ്ങൾക്ക് പറയാറുള്ളത്, വേറിട്ട ചില അക്ഷരങ്ങൾ. എന്നാൽ ഇതിന് വേറെ ചില മാനങ്ങളുണ്ട്, ചില ആശയങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു.
എന്നാൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വിശുദ്ധ ഖുർആൻ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഇത് പ്രവാചകൻ തിരുമേനിയുടെ വാക്കുകളാണ് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളി ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് ചില തഫ്സീറുകളിൽ അതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുകയും ശേഷമുള്ള വചനങ്ങൾ ഖുർആനിൻ്റെ സത്യതയും പ്രാമാണികതയും വിശ്വാസ്യതയും പരാമർശിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ഈ പറയപ്പെട്ട അഭിപ്രായമാണ് കൂടുതൽ അഭികാമ്യമെന്ന് തഫ്സീറുകളിൽ കാണാം. നമ്മൾ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിച്ച സൂറത്തുകൾ ആ അക്ഷരങ്ങൾക്ക് ശേഷം പിന്നീട് അള്ളാഹു പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രാമാണികതയെക്കുറിച്ചും വിശ്വാസ്യതയെക്കുറിച്ചുമാണെന്ന് പല സൂറത്തുകളിലും കാണാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്തുൽ ബഖറ, അതിൽ കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, സാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ. അലിഫ് ലാം മീം എന്ന ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിച്ച് ശേഷം പറയുന്നു സാലികൽ കിതാബ്, അതാകുന്നു ഗ്രന്ഥം. ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല.

عليك الكتاب بالحق مصدقا لما بين يديه مصدقا لما بين يديه وأنزل التوراة والإنجيل. ഈ സൂറത്തിലും ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിച്ച് ശേഷം അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹു സ്ഥാപിച്ചു. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നുമെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാകുന്നു. ശേഷം അള്ളാഹു ഈ ഗ്രന്ഥത്തിൻ്റെ സത്യതയാണ് വ്യക്തമാക്കുന്നത്. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്, താങ്കളിലേക്ക് യഥാർത്ഥമായിക്കൊണ്ട് അവൻ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിൻ്റെ മുമ്പിലുള്ളതിനെ അഥവാ മുമ്പിലുള്ള ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതായിട്ട്. വഅൻസല തൗറാത വൽ ഇൻജീൽ, തൗറാത്തും ഇഞ്ചീലും അവൻ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുപോലെ തന്നെ സൂറത്ത് ആറാഫിലും സൂറത്ത് യൂനുസിലും പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അലിഫ് ലാം മീം സാദ്, കിതാബുൻ ഊസില ഇലൈക ഫലാ യകൂൻ ഫീ സദ്രിക ഫലാ യകൂൻ ഫീ സദ്രിക ഹറജുൻ മിൻഹു ലിതുൻദിറ ബി വദിക്റാ ലിൽ മുഅ്മിനീൻ. സൂറത്തുൽ ആറാഫിലെ 1-2 വചനങ്ങൾ. അവിടെയും ഹുറൂഫുൽ മുഖത്തഅത്തിനു ശേഷം കിതാബുൻ ഉൻസില ഇലൈക, ഒരു ഗ്രന്ഥം താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫലാ യകും ഫീ സദ്രിക ഹറജുൻ മിൻഹു, അതുമൂലം താങ്കളുടെ മനസ്സിൽ പ്രയാസമുണ്ടാകേണ്ടതില്ല അഥവാ ഭാരം അനുഭവിക്കേണ്ടതില്ല. ലിതുൻദിറ ബിഹ്, അതുകൊണ്ട് താങ്കൾ മുന്നറിയിപ്പ് നൽകുവാൻ. വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഉത്ബോധനവുമായിക്കൊണ്ട്. സൂറത്ത് യൂനുസിൽ ഇതുപോലെ തന്നെ അലിഫ് ലാം റാ, തിൽക ആയാതുൽ കിതാബിൽ ഹകീം, ഹുറൂഫുൽ മുഖത്തഅത്തിന് ശേഷം തിൽക ആയാതുൽ കിതാബിൽ ഹകീം, അത് സുദൃഢമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ സത്യതയും പ്രാമാണികതയുമാണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതിനു ശേഷം അള്ളാഹു പരാമർശിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് സൂറത്തുകളിൽ, അതായത് സൂറത്തുർ റൂം അതേപോലെ തന്നെ സൂറത്തുൽ അങ്കബൂത്ത് എന്നീ സൂറത്തുകളിൽ മറ്റു വിഷയങ്ങൾ പരാമർശിച്ചത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുർ റൂം, അലിഫ് ലാം മീം ഗുലിബത്തുർ റൂം അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. അവിടെ ഹുറൂഫുൽ മുഖത്തഅത്തിന് ശേഷം റോം അതിജയിക്കപ്പെട്ടു അഥവാ റോമിനെ പരാജയപ്പെടുത്തി. ഫീ അദ്നൽ അർദി, അടുത്ത പ്രദേശത്ത് വച്ച്. വഹും, അവർ, മിൻ ബഅദി ഗലബിഹിം, അവരുടെ പരാജയത്തിന് ശേഷം. സയഗ്ലിബൂൻ, അവർ അതിജയിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അതിജയിക്കും. അപ്പോൾ ഇവിടെ ഹുറൂഫുൽ മുഖത്തഅത്തിന് ശേഷം ഖുർആനിൻ്റെ സത്യതയല്ല അള്ളാഹു പരാമർശിക്കുന്നതെങ്കിൽ പോലും ഖുർആനിൻ്റെ ദൈവീകത ഇവിടെ കാണാൻ സാധിക്കും. ഒരു പ്രവചനമാണ് അള്ളാഹു നടത്തുന്നത്. ഈ പ്രവചനം സത്യമായി പുലരുകയും ചെയ്തു. അപ്പോൾ ഖുർആനിൻ്റെ ഒരു മനുഷ്യനെക്കൊണ്ട് പറയാൻ കഴിയാത്ത രൂപത്തിൽ ഗൈബിയായ ഇൽമാണ് ഖുർആനിലുള്ളതെന്നത് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ അങ്കബൂത്ത്, അലിഫ് ലാം മീം അഹസിബന്നാസു അയ്യുത്രകു അയ്യഖൂലു أن يقولوا آمنا وهم لا يفتنون. സൂറത്തുൽ അങ്കബൂത്തിൽ ഇതുപോലെ തന്നെ ഹുറൂഫുൽ മുഖത്തഅത്തിന് ശേഷം അഹസിബന്നാസു അയ്യുത്രകു,
മനുഷ്യർ വിചാരിക്കുന്നു.

0: ോ അവർ വിടപ്പെടുമെന്ന്, വെറുതെ വിടപ്പെടുമെന്ന്. അയ്യക്കൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞാൽ. വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ ഇവിടെ ഹുറൂഫുൽ മുഖത്തഅത്തിന് ശേഷം ഖുർആനിൻ്റെ സത്യതയല്ല, പ്രാമാണികതയല്ല അള്ളാഹു സ്ഥാപിക്കുന്നതെങ്കിൽ പോലും വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന, മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഒരു മഹത്തായ വിശേഷണമാണ് അവർ ക്ഷമാലുക്കളായിരിക്കും, ക്ഷമ കൈക്കൊള്ളുന്നവരായിരിക്കും എന്നതാണ് അതിലടങ്ങിയിരിക്കുന്ന ആശയം. അപ്പോൾ ഈ കേവലമുള്ള അക്ഷരമെന്നത് അതിന് പ്രാധാന്യമുണ്ട്, അത് പ്രസക്തിയുള്ള പരാമർശമാണ് എന്നത് ഈ വ്യാഖ്യാനത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് സ്വാദ് ഖിറാഅത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ആറ് അക്ഷരത്തിൻ്റെ നീളത്തിൽ അത് നീട്ടണം. സ്വാദ് വൽ ഖുർആനി ദിദ്ദിക്ർ, വൽ ഖുർആനി, അവിടെയുള്ള വാവ് വാവുൽ ഖസം എന്ന ഗണത്തിലാണ് പെടുക. അതായത് സത്യം ചെയ്തു പറയാനുള്ള വാവ്. അതുകൊണ്ട് തന്നെയാണ് വൽ ഖുർആനി, വാവുൽ ഖസമിന് ശേഷമുള്ള ഇസ്മ് അത് കെസറായിരിക്കും. വൽ ഖുർആന എന്നോ ഖുർആനു എന്നോ പറയില്ല, വൽ ഖുർആനി. ഖുർആൻ തന്നെയാണ് സത്യം. ദിദ്ദിക്ർ, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന. ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം എന്നാണ് അർത്ഥം. അപ്പോൾ ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെ സത്യം. അതാണ് വൽ ഖുർആനി ദിദ്ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദിക്ർ എന്നതിന് കീർത്തി, പ്രശസ്തി എന്ന ഒരു അർത്ഥവുമുണ്ട്. ഖുർആൻ ആ അർത്ഥത്തിലാണ്, ആ അർത്ഥത്തിലും ആകാമെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഈ പരാമർശത്തിൽ പ്രശസ്തിയുള്ള ഖുർആൻ എന്നും അതിൻ്റെ അർത്ഥമാകാം. ഉദാഹരണത്തിന് സൂറത്തു സുഖ്റുഫിലെ 44-ാമത്തെ ആയത്തിൽ കാണാം. വഇന്നഹു ലദിക്റുൽ ലക വലിഖൗമിക വലിഖൗമിക വസൗഫ തുസ്അലൂൻ, അതാകട്ടെ നിനക്കും നിന്റെ ജനതക്കും നിശ്ചയമായും ഒരു കീർത്തിയാകുന്നു, വഴിയെ നിങ്ങളോട് ചോദിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ താങ്കൾക്കും താങ്കളുടെ ജനതക്കും ഒരു കീർത്തിയാണ്, ഒരു പ്രശസ്തിയാണ് എന്ന് ആ ആയത്ത് പരാമർശിക്കുന്നു. മറ്റൊന്ന്, താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ളവർക്കും, അല്ലെങ്കിൽ താങ്കൾക്കും താങ്കളുടെ ജനതക്കും അതൊരു ഉത്ബോധനമാണ് എന്നും അർത്ഥമാകാം. സൂറത്തുൽ അംബിയയിലെ 10-ാമത്തെ വചനത്തിൽ കാണാം. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബം ഫീഹി ദിക്റുകും അഫലാ തഅഖിലൂൻ. ലഖദ് അൻസൽനാ, തീർച്ചയായും നിങ്ങൾക്ക് നാം ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്കുള്ള കീർത്തി അതിലുണ്ട്, അതല്ലെങ്കിൽ ഉത്ബോധനം ഉണ്ട്, എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ കീർത്തി അല്ലെങ്കിൽ പ്രശസ്തി എന്ന അർത്ഥത്തിൽ ദിക്ർ എന്ന് പരാമർശിക്കാറുണ്ട്. ഈ രണ്ട് വചനങ്ങളും അത് അറിയിക്കുന്നതാകുന്നു. എന്നാൽ മറ്റൊരു വ്യാഖ്യാനപ്രകാരം ഇത് ഉത്ബോധനം എന്ന അർത്ഥത്തിലാകുന്നു. ഫൽ ഖുർആനു തദ്കിറത്തുൻ വമൗഇളത്തുൻ ലിന്നാസി അജ്മഈൻ. കാരണം വിശുദ്ധ ഖുർആൻ മൊത്തം എല്ലാ മനുഷ്യർക്കുമുള്ള ഉത്ബോധനമാണ്, സദുപദേശമാകുന്നു. യുദക്കിറുഹും ബിമാ യജിബു അലൈഹിം, അവരെ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത് അവർ നിർബന്ധമായും അവർ പാലിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാകുന്നു. നഹ്വ ഖാലിഖിഹിം വ ബാരിഇഹിം വ ഫാത്തിരിഹിം, അവരുടെ സൃഷ്ടാവിനെക്കുറിച്ച്, അവരുടെ രക്ഷിതാവിനെക്കുറിച്ച്. സുബ്ഹാനഹു വ തആല, ഉന്നതനും മഹാനും പരിശുദ്ധനുമായ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഉത്ബോധനമാകുന്നു. വയുദക്കിറുഹും ബിത്വരീഖിൽ മൂസിലത്തി ഇലൈഹി, ആ സൃഷ്ടാവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ അവർക്കാവശ്യമായ ഉത്ബോധനമാകുന്നു അതിലടങ്ങിയിട്ടുള്ളത്. വയുദക്കിറുഹും ബിമാലഹും ഇന്ദഹു. ആ സൃഷ്ടാവിൻ്റെ അടുക്കൽ അവർക്ക് ഉള്ള സ്വർഗത്തെക്കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ച് അതവരെ ഉത്ബോധിപ്പിക്കുന്നു. ഇദാ അഫ്ദൗ ഇലൈഹി മിൻ ഹാദിഹി ത്വരീഖ, ഈ മാർഗത്തിൽ ചരിച്ചാൽ, വിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ, ജീവിച്ചാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കുന്നു. അപ്പോൾ ആ രണ്ടർത്ഥത്തിലും അത് പരാമർശിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. വൽ ഖുർആനി, ഖുർആൻ തന്നെയാണ് സത്യം. ദിക്ർ, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ കീർത്തിയുള്ള ഖുർആൻ തന്നെയാണ് സത്യം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്തു പറഞ്ഞ് സ്ഥാപിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. സാധാരണ സത്യം ചെയ്തു പറഞ്ഞാൽ, ഏത് കാര്യമാണോ സത്യം ചെയ്തു പറയുന്നത് ആ കാര്യം പലയിടത്തും അള്ളാഹു പറയാറുണ്ട്. പക്ഷെ ഇവിടെ അത് പരാമർശം കാണാൻ സാധ്യമല്ല. വ ജവാബുൽ ഖസ്മി മഹ്ദൂഫുൻ, ഈ സത്യം ചെയ്തതിൻ്റെ ജവാബ്, എന്താണോ സത്യം ചെയ്തു പറയുന്നത് അത് കളയപ്പെട്ടതാകുന്നു, മഹ്ദൂഫാകുന്നു. ഭാഷയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കലാം കൃത്യമായും പ്രാമാണികമായും പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ തുടർന്നുള്ള ഭാഗം നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറ സ്വാദ് വചനം 1. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
3: പീസ് റേഡിയോ.
5: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
6: Peace Radio, tuned to reality.
7: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം, എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio, tuned to reality.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലികാസ്റ്റ്. അവതരണം അബ്ദുള്ള സലഫി.
4: സത്യാസത്യ വിവേചനത്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നൽകിയ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും സൂറത്തുകളും ഹൃദ്യസ്ഥമാക്കുക, മനഃപ്പാഠമാക്കുക, അതേപോലെ തന്നെ ആ ആയത്തിലുള്ള ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പ്രൈസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസ് പോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ ഖുർആൻ ടെലികിസിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
5: മുഹമ്മദ് നഹാൻ.
4: മുഹമ്മദ്
5: നഹാൻ.
4: മുഹമ്മദ് നഹാൻ എവിടുന്നാണ് സംസാരിക്കുന്നത് മോനെ?
5: കന്യാപുരം പാത്ര.
4: എവിടെയാണ്? ട്രിവാൻഡ്രം. കന്യാകുമാരിയാണോ? തിരുവനന്തപുരം ജില്ലയാണല്ലേ? മാഷാല്ലാ, കേരളത്തിന്റെ അങ്ങേ അറ്റത്താണ്. എങ്ങനെയുണ്ട് മോനെ അവിടെ? മഴയൊക്കെ പെയ്യുന്നുണ്ടോ?
5: മഴ ഇപ്പൊ ഇല്ല, നേരത്തെ ഇപ്പൊ നല്ല മഴക്കോളുണ്ട്.
4: ആ മാഷാല്ലാ. മുഹമ്മദ് നഹാൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആറാം ക്ലാസ്സിലാണ്. സ്കൂളിലാണല്ലേ? ഒരിടത്ത് തന്നെയാണോ? ഏത് സ്കൂളിലാ മോൻ പഠിക്കുന്നത്? ആഹാ മാഷാ, മുക്കത്താണോ? ആഹാ, അപ്പൊ ഇപ്പോ ഓൺലൈൻ ആയിരിക്കും അല്ലേ? സ്കൂൾ ഓഫ് ഖുറാനിൽ പഠിക്കുന്നുണ്ടോ?
5: പഠിച്ചു കഴിഞ്ഞ് അവിടെ മൂന്നാറാങ്കില് ജയിച്ചു അവിടെ എത്തി.
4: ആഹാ മാഷാല്ലാ, മിടുക്കനാണല്ലോ. അപ്പോ മുഹമ്മദ് നഹാൻ എത്ര ജുസ് ഇഫലാക്കിയിട്ടുണ്ട്? മുഹമ്മദ് നഹാൻ എത്ര ജുസ് ഇഫലാക്കിയിട്ടുണ്ട്? ക്ലിയർ ഇല്ലേ? എത്ര ജുസ്, എത്ര സൂറത്ത്, എത്ര ജുസ് മോൻ പഠിച്ചിട്ടുണ്ട്? അഞ്ച് ജുസ്. മാഷാല്ലാ, അഹ്സൻത. അപ്പൊ ഈ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾക്ക് അതൊരു മാതൃകയാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ് മുഹമ്മദ് നഹാൻ. ആമീൻ. മുഹമ്മദ് നഹാൻ മുമ്പ് പീസ് റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇന്ന് ഇൻഷാല്ലാ സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. മൂന്ന് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഉസ്താദ് ചോദിക്കട്ടെ? ഓക്കെ ഉസ്താദ്, രണ്ടായത്ത് ഓതും, ശേഷമുള്ള ആയത്ത് നഹാൻ ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى
5: أما من طغى.
4: أوديكو لو باقي أوديكو.
5: آثر الحياة الدنيا.
4: أوديكو مانه രണ്ട് മൂന്ന് ആയത്ത് അങ്ങനെ ഓടിക്കോ ഓടിക്കോ. ഞാൻ നിർത്തണ മതി എന്ന് പറയുന്നത് വരെ ഓടിക്കോ. മതി എന്ന് പറയുന്നത് വരെ ഓതിക്കോളൂ.

0: ما شاء الله،
1: أحسنت.
0: أحسنت أحسنت. ഞാൻ മുൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. സന്തോഷായോ? അൽഹംദുലില്ലാ, മാഷാല്ലാ. എങ്കില് രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഉസ്താദ്? ഒരു ആയത്തോതും അതിന്റെ തൊട്ട് മുന്നിലുള്ള ആയത്താണ് മോനെ ഓതേണ്ടത് കേട്ടോ. മോനെ സംസാരിക്കുന്ന ഭാഗത്ത് വീട്ടില് വേറെ ഏതെങ്കിലും ചെറിയ കുട്ടികളുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ട് അവിടുന്ന്? എങ്കിൽ അധിക ശബ്ദമൊന്നും ഇല്ലാത്തടത്തേക്ക് ഒരു ഒറ്റക്ക് മാറി നിൽക്കും മോന്. ശബ്ദം കൂടുതൽ ഉണ്ടാകുമ്പോ കേൾക്കൂല. ഓക്കെ, എങ്കിൽ ശ്രദ്ധിച്ചോളൂ. രണ്ടാമത്തെ ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لكل امرئ منهم يومئذ شأن يغنيه. മോനെ, ഈ ആയത്തിന്റെ തൊട്ട് മുമ്പിലുള്ള ആയത്താണ് മോനെ ഓതേണ്ടത്. അങ്ങനെ തുടർച്ചയായിട്ട് ഓതിക്കോളൂ മോനെ. നല്ല ഈണത്തില് മോന് പുറകിലേക്കാണ് ഓതി പോകുന്നത് അല്ലേ? മാഷാല്ലാ, മിടുക്കനാണ്. അഹ്സൻത, ബാറക്കല്ലാ ഫീക്. ഖുർആൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ടുണ്ടല്ലേ മോന്? ഉഷാറായിട്ട് ചില സൂറത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഖുർആൻ പഠിച്ചത് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം കേട്ടോ. ഖുർആൻ നമ്മള് പഠിക്കാൻ എത്ര എളുപ്പമുണ്ടായിരുന്നോ അതിനേക്കാൾ എളുപ്പത്തിൽ അതെന്ത് പറ്റും? ഖുർആൻ മറന്നുപോകും. അതുകൊണ്ട് എന്തു ചെയ്യണം? എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ദിവസത്തിൽ ഒരു 50 ആയത്തെങ്കിലും ദിവസം ഓതണം. അപ്പൊ അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ് ഉസ്താദ്, ഒന്ന് രണ്ടായത്തോത അതേത് സൂറത്തിലാണെന്നാണ് മുഹമ്മദ് നഹാൻ പറയേണ്ടത്? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ വസ്സമാഇ ദാതിർ റജ്ഉ والارض ذات الصدع. ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ് മോനെ? فما له من قوة ولا ناصر والسماء ذات الرجع والارض ذات الصدع. പറഞ്ഞ ഉത്തരം ശരിയാണ്. മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയുത്തരം പറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ഖുർആൻ ഡെയിലി ക്വിസിലെ ആദ്യത്തെ കോളർ മുഹമ്മദ് നഹാൻ. ബറക്കല്ലാ ഫീക്. സന്തോഷായില്ലേ? സന്തോഷായില്ലേ? അൽഹംദുലില്ലാ. അപ്പൊ മോന്റെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഇൻഷാല്ലാ ഈ പ്രോഗ്രാമിന്റെ ലിങ്ക് മോൻ അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, പേസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലി ഗിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പേസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലി ഗിസിലെ ഇന്നത്തെ എപ്പിസോഡിന്റെ രണ്ടാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പേസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: അബ്ദുൽ അഹദ്.
0: ആദിൽ അഹദ് ആണോ അബ്ദുൽ അഹദ് ആണോ? അബ്ദുൽ അഹദ് അല്ലേ മോനെ? ഓക്കെ, അബ്ദുൽ അഹദ് എവിടുന്നാ വിളിക്കുന്നത് മോനെ? ബോവിക്കാനത്തുനിന്നാണ്. കാസർഗോഡാണല്ലേ? കാസർഗോഡുള്ള ബോവിക്കാനത്ത് അബ്ദുൽ അഹദ് ആണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ കോളർ. അബ്ദുൽ അഹദ് എത്രയിലാ മോനെ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലാണ്. മാഷാല്ലാ, ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഖുർആൻ എവിടുന്നാ പഠിക്കുന്നത് മോന്? മദ്രസയിൽ നിന്നാണ്. മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോയിലേക്കോ ഖുർആൻ ടെലികിസിലേക്കോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ? മാഷാല്ലാ, സമ്മാനം കിട്ടിയോ?
1: ഇല്ല.
0: ഓക്കെ, അപ്പൊ സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഖുർആൻ ടെലികിസിൽ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും അബ്ദുൽ അഹദ്. മൂന്ന് ചോദ്യത്തിനും മോൻ ശരി ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാ എന്തുണ്ടാകും? സമ്മാനം ഉണ്ടാകും. സമ്മാനം ഇഷ്ടാണോ അബ്ദുൽ അഹദ്? അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ ഉസ്താദ്, രണ്ടായത്ത് ഓതും, അതിനു ശേഷമുള്ള ആയത്ത് അബ്ദുൽ അഹദ് ഓതണം. ഓക്കെ ആണോ?
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അൽഫി ഷഹ്ർ. ഒതുക്കിയ മോനെ ബാക്കി പഠിച്ചിട്ടില്ലേ? എന്ന സൂറത്ത് പഠിച്ചിട്ടില്ലേ? ഒന്ന് ഓതിക്കേ നോക്കട്ടെ. അതെ, ഏത് സൂറത്താ മോൻ പഠിച്ചിട്ടുള്ളത്? ഏതുവരെ? ഹുമസ വരെ. ആ മാഷാല്ലാ, അമ്മ ജുസുഖിൽ ഏത് ചോദ്യവും ചോദിക്കാന്നാണ് നമ്മുടെ ഈ ഖുർആൻ ഡെലി ക്വിസിൽ. ഏതായിരുന്നാലും ഇൻഷാല്ലാ. അപ്പൊ മോനെ ഈ ഉത്തരം പറഞ്ഞിട്ടില്ല, മൂന്നാം ക്ലാസ്സിലായതുകൊണ്ടാണ് ഉസ്താദ് ചെറിയ സൂറത്ത് ചോദിച്ചത്. ചെറിയ സൂറത്താണിത്, ഇന്നാ അൻസൽനാ ഫി ലൈലത്തുൽ ഖദർ, ചെറിയ സൂറത്താണ്. പക്ഷെ അത് മോനെ പഠിച്ച് എത്തിയിട്ടില്ല സാറല്ല. ഇനി ഇൻഷാ അല്ലാ ഒന്നുകൂടി ഉഷാറായി പഠിക്കുക കേട്ടോ. പഠിച്ചതിനു ശേഷം വീണ്ടും വീണ്ടും ഖുർആൻ ഡെലി ക്വിസിലേക്ക് വിളിക്കണം. ഓക്കെ ഇൻഷാ അല്ലാ. മോന് ഏറ്റവും നന്നായി അറിയുന്ന സൂറത്ത് ഏതാ? ഹുമസ അറിയോ? ഹുമസ ഒന്ന് ഓദിക്കോ ഉഷാറായിട്ട്. أعوذ باسمك ودمونه
1: أعوذ بالله من الشيطان الرجيم بسم الله

0: ما شاء الله ما شاء الله. عبد الله حد احسنت بارك الله. ഉഷാറാണ്ടോ? നല്ല ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട് അബ്ദുൽ അഹദ്. സാറല്ല ചോദ്യത്തിന് ഉത്തരം പറയാത്തത് കൊണ്ട് കുഴപ്പമില്ല. മോനെ ഇനിയും ഖുർആൻ ടെലികസിലേക്ക് വിളിക്കുക ഇൻഷാല്ലാ. ഓക്കെ ഇൻഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ എപ്പിസോഡിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സ്വാലിഹ് ഇബ്നു സലീം. എവിടുന്നാണ് സ്വാലിഹ് മോനെ സംസാരിക്കുന്നത്? കരുവാരക്കുണ്ടെന്നാണ്. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴാം ക്ലാസ്സിലാണല്ലേ. മാഷാ. മദ്രസയിൽ എത്രാം ക്ലാസ്സിലാ മോനെ? മദ്രസയിലും ഏഴിലാണ് അല്ലേ. ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഖുർആൻ ടെലികിസിലേക്ക് മുമ്പ് എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ?
1: ഇല്ല.
0: ടെലികിസ് കേൾക്കാറുണ്ടോ? അതെയോ. ഓക്കെ. ഖുർആൻ ടെലികിസിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അമ്മ ജുസ്ഇൽ നിന്നാണ് ചോദിക്കുക. മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാൽ മോനക്ക് സമ്മാനം ഉണ്ടാവും. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഉസ്താദ് രണ്ടായത്ത് ഓതും. ശേഷമുള്ള ആയത്ത് സ്വാലിഹ് ഓതണം. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا الموءودة سئلت بأي ذنب قتلت ونودي ودامونا وإذا الموءودة سئلت بِأَيِّ ذَنْبٍ قُتِلَتْ
1: وَإِذًا النُّفُوسُ زُوِّجَتْ
0: ഇങ്ങനെ ഈ ആയത്തുകൾക്ക് ശേഷമുള്ള ആയത്താണ് ഓതേണ്ടത്. മോനോദിയത് ഈ ആയത്തിന് മുമ്പുള്ള ആയത്താണ്. ഉസ്താദ് ഓതിയതിന് ശേഷമുള്ളത് ഓതു.
1: ഒന്നുകൂടി ഓതി തരുമോ?
0: وإذا الموءودة سئلت بأي ذنب قتلت
1: وإن النفوس زوجت
0: أوديكو
1: وإذا الأرض مدت
0: മോനെ നിന്റെ തൊട്ട് മുമ്പത്തെ ആയത്താണ് ഓതുന്നത്. ഉസ്താദ് ഓതിയതിൻ്റെ തൊട്ട് മുമ്പത്തെ ആയത്താണ് മോൻ ഓതുന്നത്. അതേ സൂറത്ത് തന്നെയാണ്, ശരിയാണ്. പക്ഷേ തൊട്ട് താഴെയുള്ള ശേഷമുള്ള ആയത്താണ് ഉസ്താദ് ഓതാൻ പറഞ്ഞത്. അറിയില്ല അല്ലേ, മറന്നതാണോ? സാറല്ല, ഉസ്താദ് ഓതിത്തരാ, ശ്രദ്ധിച്ചോ. بأي ذنب قتلت وإذا الصحف نشرت دانا
1: وإذا الصحف نشرت
0: وإذا السماء كشطت دانا آيت من أوديت وإذا النفوس زوجت دانا هذه سورة تلية تطت ممبت آيت دانا من أوديت سار الله من ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു സൂറത്ത് ഏതാണ് അമ്മ ജുസീൽ? സൽസല. മാഷാല്ലാ, സൂറത്തു സൽസല ഒന്ന് ഓതിക്കേ മോൻ, ഉഷാറായിട്ട് കേൾക്കട്ടെ.
1: എന്ന്
0: പറയാൻ പാടില്ല.
1: وَأَخْرَجَتِ الْأَرْضُ أَثْقَالَهَا وَقَالَ الْإِنْسَانُ مَا لَهَا يَوْمَئِذٍ تُحَدِّثُ أَخْبَارَهَا.
0: ما شاء الله ما شاء الله احسنت ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട്. എന്തായാലും ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് കിട്ടിയില്ല അല്ലേ, മറന്നുപോയതാണ് അല്ലേ. സാറല്ല മോനെ, ഇനിയും പഠിക്കുക, നന്നായി പഠിക്കുക ഖുർആൻ. അമ്മ ജുസ് ശരിക്കും പഠിക്കുക ഇൻഷാല്ലാ. എന്നിട്ട് വീണ്ടും ഖുർആൻ ടെലികസിലേക്ക് വിളിക്കുക കേട്ടോ. ഓക്കെ, പ്ലീസ്. ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്ലീസ്, ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികസ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മുഴുവൻ കുട്ടികൾക്കും കുരുന്നു മക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലികേസ്, അവതരണം അബ്ദുള്ള സലഫി.
3: മധുരം ഖുർആൻ സൂറത്ത് അശ്വറയിലെ സൂക്തങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അബ്ദുൽ അസീസ് അൽ ഹക്കമി.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുർ റഅദ് 31 മുതൽ 43 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹമ്മദ് തഗരീരി.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൌ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇം ബസീർ.

ബഷീർ എന്നത് മദ് ആരിദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും, ജുന്ദുല്ലക്കും അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ, യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ, അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്, അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ, ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാണ്. അവർ ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല, ഇല്ലാ ഫീ ഗുറൂർ ഗൈന് ഗാ ഗൈ ഗു, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു, ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ, ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്, ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം യർസുഖു ശേഷം കും, യർസുഖുക്കും ഖാഫ് കാഫ് മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇൻ അംസക എന്നാവും, പാരായണത്തിൽ ഇൻ അംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ റിസ്ഖഹു നോ അല്ല റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ഇവിടെ ബല്ലജ്ജു ബൽ ലജ്ജു എന്നല്ല ബല്ലജ്ജു, ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ഉതുവ്വിൻ തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്, ഉതുവ്വിൻ വനുഫൂർ എന്നാണ് പറയേണ്ടത്. ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى, أَفَمَن يَمْشِي سُكُونُ النُّونِ شَيْشَم يَا وَنَال إِدْغَام نَاقِص, أَفَمَن يَا أَفَمَن يَمْشِي إِرُبَتِل അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുകിബൻ അലാ വജ്ഹിഹി, മുകിബൻ അലാ തൻവീനു ശേഷം അയൻ, മുകിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, മുകിബന്നല എന്നല്ല മുകിബൻ അല. അല വജിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് സിലത്തു തൊവീല. അപ്പോൾ വജിഹി അഹ്ദ, അഹ്ദ അമ്മൻ, അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്. അമ്മൻ യംഷി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം, ഇവിടെ അമ്മൻ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്, ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല, അയിൻ എടുത്ത് ഓതണം, സവിയൻ അല. അലാ സിറാത്തിൻ മുസ്തഖീം, അലാ സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കായി വിവരിച്ചത്.
2: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി സമഗ്രമായ പഠന പദ്ധതിയൊരുക്കുകയാണ് 500 ഖുർആൻ പഠന പദ്ധതിയിലൂടെ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: ഇന്ന് മൊഡ്യൂൾ 16 34 ക്ലാസ്സിൽ നോമ്പുകാരായ ദമ്പതികൾ. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനം നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സവിസ്തരം പ്രതിപാദ്യമായ വചനം അതാണ് പഠിച്ചു വരുന്നത്. നമ്മൾ ഉഹില്ല ലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൻ ലകും വഅൻതും ലിബാസുൻ ലഹുൻ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും. ഇതുവരെയാണ് ഏതാനും ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിച്ച, മാപ്പരുളിയ വിഷയം, ചില സഹാബികളിൽ നിന്ന് വന്നുപോയ ആത്മവഞ്ചനയുടെ വിഷയം, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇനി ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലകും എന്ന് പറഞ്ഞ ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നോമ്പിൻ്റെ രാവിൽ അന്നപാനീയങ്ങളും ഭാര്യ ഭർത്തൃ സംസർഗവും പാടില്ലെന്ന ബോധ്യത്തിൽ ചിലരിൽ നിന്ന് ഈ കാര്യങ്ങൾ സംഭവിച്ചു. അവതരണ പശ്ചാത്തലത്തിൽ നമ്മൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ പ്രാപിച്ചത്, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ പ്രാപിച്ചത്, അതുപോലെ ഖൈസ് ഇബ്നു സർമ അൽ അൻസാരി ഭാര്യ ഭക്ഷണം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി, അതിനാൽ അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നു, കഴിക്കാതെ നോമ്പ് തുടർത്തിയതിനാൽ അദ്ദേഹത്തിനുണ്ടായ ദുരവസ്ഥ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പ് നൽകി പശ്ചാത്താപം സ്വീകരിച്ചു. നോമ്പിൻ്റെ രാവിൽ ഭാര്യയെ പ്രാപിച്ചതിൻ്റെയും അതേപോലെ തന്നെ ഭക്ഷണപാനീയങ്ങളുടെയും വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇനി ഇളവ് അനുവദിക്കുകയാണ്. ഇവിടെ ഫ അൽ ആന ബാശിറൂഹുൻ വബ്തഗു മാ കതബല്ലാഹു ലകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിൽ ഈ ഫസിഹത്തിൻ്റെ ഫയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാശയം വ്യംഗ്യമാണ്, പാടില്ലാത്ത കാര്യം. അതേപോലെ തൗബ സാക്ഷാത്കൃതമായി, മാപ്പും ലഭ്യമായി, ഇനി അൽ ആൻ ബാഷിറുഹുന്ന എന്നാണ്. അൽ ആൻ എന്നാൽ അത് ഇസ്മുൽ ഇഷാറ ഇല സമനിൽ ഹാദിർ എന്ന് പറയും, വർത്തമാനകാലത്തേക്കുള്ള സൂചന തരുന്ന ഇസ്മുൽ ഇഷാറ, ഇപ്പോൾ ഇന്ന് എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പോൾ ഫൽ ആൻ പാടില്ലായ്മയ്ക്ക് ശേഷം, തൗബ സാക്ഷാത്കൃതമായതിന് ശേഷം, മാപ്പ് ലഭ്യമായതിന് ശേഷം, ഇപ്പോൾ ബാഷിറുഹുൻ, ഇവിടെ ക്രിയ ബാഷറ, അതിൻ്റെ കൽപ്പനക്രിയയാണ് ബാഷിർ, ബാഷിറു. ബാഷറ മുബാഷറയെ അർത്ഥമാക്കുന്നു എന്ന് പറഞ്ഞാൽ, മുബാഷറ എന്ന് പറഞ്ഞാൽ എന്താ, ബഷറത്ത് എന്നാ തൊലിപ്പുറാണ്. ബഷറത്ത് ഇൽസാഖുൽ ബഷറത്തു ബിൽ ബഷറ, തൊലിപ്പുറം തൊലിപ്പുറവുമായി ചേരൽ, ഒട്ടൽ, അതിനാണ് മുബാഷറ എന്ന് പറയുക. അതിൽ നിന്നുള്ള ക്രിയയാണ് ബാഷറ, അതിൻ്റെ കൽപ്പനക്രിയയാണ് ബാഷിർ, ബാഷിറാ, ബാഷിറു, നിങ്ങൾ മുബാഷറ നടത്തുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഉദ്ദേശം? കേവലം തൊലിപ്പുറം ചേരുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശം. ഈ മുബാഷറ എന്നാൽ അൽജിമാ, ഭാര്യ ഭർത്തർ ലൈംഗിക വീഴ്ചയാണ്, അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത്. ഇവിടെ മുബാഷറത്ത് കൊണ്ട് ഉദ്ദേശം സംയോഗമാണ്. കാരണം ആയത്തിറങ്ങാൻ കാരണീഭവിച്ചത് അതാണ് വിഷയം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ സമീപിച്ചത്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ സമീപിച്ച വിഷയം. ഫൽ ആന ബാഷിറൂഹുൻ, ഇപ്പോൾ നിങ്ങൾ, ഹുന്ന എന്ന് പറഞ്ഞെങ്കിൽ അവർ, ഭാര്യമാർ, അവരുമായി നിങ്ങൾക്ക് സംസർഗത്തിൽ ഏർപ്പെടാം എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത് മുബാഷറ എന്ന് പറഞ്ഞെങ്കിൽ സംയോഗവും അതുപോലെ എല്ലാവിധ ലൈംഗികമായിട്ടുള്ള ഉദ്ദീപനം, വികാരപ്രകടനം, ചേഷ്ടകൾ, ഇതാണ് ഉദ്ദേശം. ഈ മുബാഷറ എന്നുള്ളത് അങ്ങനെ പ്രയോഗിക്കും. ലാ യുബാഷിറു റജുലു റജുല വലൽ മർഅത്തുൽ മർഅ, ഹദീസിൽ കാണാം. ഒരു വസ്ത്രത്തിന് ചുവട്ടിൽ ഒരു ആണ് ആണോടൊത്ത് ചേർന്ന് കിടക്കരുത്, ഒരു സ്ത്രീ സ്ത്രീയോടൊത്ത് ചേർന്ന് കിടക്കരുത്. അവിടെ ബാഷറ യുബാഷിറു ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബാഷിറുൽ മർഅത മിൻ നിസാഇഹി വ യഹായിദ് ഇദാ കാന അലൈഹ ഇസാറുൻ ഇലാ അൻസാഫിൽ ഫഖ്ദൈൻ അവ റുക്ബതൈൻ എന്ന് കാണാം. തൻ്റെ ഭാര്യമാർ ഋതുമതികളായിരിക്കെ അവർ, ഇതുപോലൊരു സംഭവം അൽ അസ്വദും മസ്റൂഖും, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവിടെ രണ്ട് ശിഷ്യന്മാരാണ്, അവർ പറയുന്നുണ്ട് അത്തൈന ആയിഷത്തലിയുബാഷറത്തിൽ ഞങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് ചെന്നു നോമ്പുകാരന് മുബാഷറയെ കുറിച്ച് ചോദിക്കാൻ. ഫസ്തഹ്ലൈന, പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലജ്ജയായി. ഫഖുംന ഖബ്ലാ അൻ നസ്അലഹ, അപ്പോൾ അവരോട് ചോദിക്കാതെ ഞങ്ങൾ എഴുന്നേറ്റു. ഫമഷൈന ലാ അദ്രീകം, അങ്ങനെ കുറച്ച് ഞങ്ങൾ നടന്നു പോന്നപ്പോൾ എത്രയെന്ന് അറിയില്ല, കുറച്ച് നടന്നു. ഞങ്ങൾ പറഞ്ഞു ജീനാലി നസ്അലഹ ഹാജത്തിൻ സുമൻ അർജോ ഖബ്ലാ അൻ നസ്അലഹ, ഒരു വിഷയം ചോദിക്കാനാണ് നമ്മൾ വന്നിട്ട് ചോദിക്കാതെ മടങ്ങുകയോ? അങ്ങനെ എന്ത് ചെയ്തു, അവർ മടങ്ങി ചെന്നിട്ട് യാ ഉമ്മൽ മുഅ്മിനീൻ ഇന്നാ ജീനാലി നസ്അലക അൻ ഷൈഇൻ ഫസ്തഹ്യൈന, ഉമ്മ ഞങ്ങൾ വന്നത് ഒരു കാര്യം ചോദിക്കാനാണ്, പക്ഷെ ഞങ്ങൾക്ക് ലജ്ജയായി, അതുകൊണ്ട് ഫഖുംന ഞങ്ങൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിച്ചു എന്താണത്? അപ്പോൾ തിരുദൂതർ നോമ്പുകാരനായിരിക്കെ യുബാഷിറു വഹുവ സായിം എന്നാണ്, മുബാഷറത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശം എന്താ? ആയിഷ റളിയല്ലാഹു മറുപടിയിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വയുബാഷിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിക്കാറുണ്ട്. യുബാഷിർ എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യയോട് ചേർന്ന് കിടക്കുക എന്നുള്ളതാണ്. ലൈംഗികമായിട്ടുള്ള ബന്ധം പാടുള്ളതല്ല, പക്ഷേ ചേർന്ന് കിടക്കുന്നതിന് ചുംബിക്കുന്നതിന് അങ്ങനെ ഇസ്ലാമത്തങ്ങൾ ചെയ്തിരുന്നു. അപ്പം മുബാഷറ എന്ന് അതിന് പറയും. അങ്ങനെ ഇവിടെ അർത്ഥം പറഞ്ഞവരുണ്ട്. പക്ഷേ ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഫൽ ആന ബാഷി റൂഹുൻ എന്ന് പറഞ്ഞാൽ ഫ, ഇപ്പോൾ വിധി വ്യക്തമായി, നിങ്ങളിൽ നിന്ന് തൗബ വന്നു, അള്ളാഹുവിൽ നിന്ന് അഫുണ്ടായി, അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചു. അൽ ആൻ ഈ സമയം, ബാഷി റൂഹുൻ എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ രാവുകളിൽ നിങ്ങൾ ഭാര്യമാരുമായി സംസർഗത്തിൽ, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടുകൊള്ളുക. അവിടെ ബാഷിറു എന്നുള്ള കൽപ്പന അതിലിൽ ഇബാഹ അനുവദനീയത്തെയാണ് അറിയിക്കുന്നത്, അനിവാര്യതയെയും നിർബന്ധത്തെയും അത് അറിയിക്കുന്നില്ല. അൽ അംറുലിൽ വുജൂബ്, കൽപ്പന നിർബന്ധ സ്വരത്തിന് എന്നൊരു തത്വമാണ്. പക്ഷേ എല്ലായ്പ്പോഴും കൽപ്പന നിർബന്ധ സ്വരത്തിനല്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ അതിൽ ധാരാളം തെളിവുകളുണ്ട്. ഫൈദ ഖുദിയത്തി സ്വലാത്തു ഫന്തഷിറു ഫിൽ അർദ്, ജുമാ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫന്തഷിറു ഫിൽ അർദ് എന്നല്ലേ, മസ്ജിദിൽ നിന്ന് പുറപ്പെട്ട് പോകുന്ന വിഷയമാണ് പറഞ്ഞത്. അതൊക്കെ നിർബന്ധത്തിനല്ല. അതേപോലെയാണ് ഇവിടെയും കൽപ്പന നിർബന്ധത്തിനല്ല, അനുവദനീയം എന്നതിനെയാണ് അത് അറിയിക്കുന്നത്. ഫൽ ആന ബാഷിറൂഹുൻ വബ്തഗു മാ കതബല്ലാഹു ലക്കും. വബ്തഗു, ഇവിടെ ഇബ്തഗ എന്ന് പറഞ്ഞാൽ ഇബ്തിഗ എന്നാൽ തലബ്, ഉത്ലബു എന്ന അർത്ഥത്തിൽ, ഉത്ലബു നിങ്ങൾ തേടുക, അന്വേഷിക്കുക. വാവ് അത്ഫിന്, അപ്പോൾ വബ്തഗു നിങ്ങൾ അന്വേഷിക്കുകയും തേടുകയും ചെയ്യുക. മാ കതബല്ലാഹു ലക്കും, ഇവിടെ കതബ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ പലതവണ വന്ന നമ്മൾ വിശദീകരിച്ചൊരു പദമാണ്, മനസ്സിലാക്കിയ പദമാണ് ഈ കതബ. അതിൻ്റെ അർത്ഥം പല അർത്ഥങ്ങളിൽ വരും എന്ന് പറഞ്ഞ് കുത്തിബ അലൈക്കും ഉൽ ഖിസാസ്, അതേപോലെ തന്നെ കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് എന്നുള്ളടത്തൊക്കെ ഈ കതബ പല അർത്ഥത്തിന് വരും എന്നുള്ളതും അതിൻ്റെ അർത്ഥങ്ങളുടെ പ്രത്യേകത ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കതബ എന്ന് പറഞ്ഞെങ്കിൽ ജാല, ആ അർത്ഥങ്ങളിൽ ജാല അല്ലെങ്കിൽ ഖദ ഖദ്ദറ എന്നൊക്കെ അർത്ഥം, വിധിച്ചു അല്ലെങ്കിൽ നിശ്ചയിച്ചു, ഖദ്ദറ കണക്കാക്കി, ഈ അർത്ഥത്തിലൊക്കെയാണ് ഇവിടെ കതബ. മാ എന്ന് പറഞ്ഞാൽ കണക്കാക്കിയ യാതൊന്ന്, ഇസ്മു മൗസൂല, അപ്പം മാ എന്നുള്ളത് അത് പൊതു അർത്ഥം തരുന്ന പദമാണ്, പ്രയോഗമാണ്. അപ്പം വബ്തഗു നിങ്ങൾ അന്വേഷിക്കുകയും തേടുകയും ചെയ്യുക. മാ കതബല്ലാഹു, അല്ലാഹു നിശ്ചയിച്ചതെല്ലാം, അല്ലാഹു വിധിച്ചതെല്ലാം ലക്കും നിങ്ങൾക്ക്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നോമ്പിൻ്റെ രാവിൽ പാടില്ലെന്ന് പറയപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്ന ഒരു വിഷയം, ഭാര്യ ഭർത്താവിൻ്റെ ലൈംഗിക ബന്ധവും പാനം ചെയ്യലും ആഹരിക്കലും, അതിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇളവ് അവതരിപ്പിക്കുകയാണ് ഫൽ ആന ബാഷിറൂഹുൻ എന്ന കൽപ്പനയിലൂടെ. ഭാര്യമാരുമായിട്ട് നിങ്ങൾക്ക് മുബാഷറയാകാം. മുബാഷറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ ലൈംഗിക ബന്ധം, അതാണ് ഉദ്ദേശം. നമ്മൾ പറഞ്ഞു മുബാഷറ എന്നുള്ളതിന് അതല്ലാത്ത അർത്ഥമുണ്ട്, പക്ഷേ ഇവിടെ ഉദ്ദേശം അൽജിമാ, അത് നിർണീതാണ്. കാരണം എന്തുകൊണ്ട്? വബ്തഹു മാ കതബല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വിധിച്ചത് നിശ്ചയിച്ചത് എന്തുണ്ടോ അത് നിങ്ങൾ കാംക്ഷിക്കുകയും ചെയ്യുക എന്നതിൽ ഈ മാ കതബല്ലാഹു ലക്കും നിങ്ങൾക്ക് അല്ലാഹു വിധിച്ചത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞത് സന്താനമാണ്. ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലാഹു നിശ്ചയിച്ചതായി അവർ കാംക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനവും മുഖ്യവും സന്താനമാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഭാര്യ ഭർത്തർ ലൈംഗിക ബന്ധം എന്നത് ഉദ്ദേശമാണ്, നിർണീതമാണ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മാ എന്നാണ് പ്രയോഗിച്ചത്. മാ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിധിച്ചത് എല്ലാം എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ നിശ്ചയിച്ചതെല്ലാം എന്നർത്ഥത്തിൽ. അപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശം എന്നതിൽ പ്രാമാണികർ പല തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു അൽ വലദ്, ഇബ്നു അബ്ബാസ്, മുജാഹിദ്, ഇക്രിമ, അൽ ഹസനുൽ ബസറി, അദ്ദഹാഖ്, ഇങ്ങനെ തുടങ്ങി പല പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ഒരു തഫ്സീറാണ്. ചിലർ പറഞ്ഞത് ഫൽആൻ ബാഷിറൂഹുൻ, ഭാര്യമാരെ നിങ്ങൾക്ക് പ്രാപിക്കാം. ഭാര്യമാരെ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചത് നിങ്ങൾ തേടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല വിധിച്ചത് ഭാര്യമാരെ പ്രാപിക്കാൻ അനുവദനീയമായ ഇടം സൂറത്തുൽ ബഖറയിൽ തന്നെ ഇനി നമുക്ക് പഠിക്കാൻ വരും. ഫതുഹുന്ന മിൻ ഹൈസു അമറകുമുള്ള, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് പ്രകാരം നിങ്ങൾ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യമാരെ പ്രാപിക്കേണ്ടത് അള്ളാഹു അനുവദിച്ചത് ഏത് ഭാഗത്തിലൂടെയാണോ ആ ഭാഗം അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. അതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് ചിലർ പറഞ്ഞത്. വിലക്കപ്പെട്ടതിന് ശേഷമാണ് അള്ളാഹുവിൽ നിന്നുള്ള ഈ കൽപ്പന വന്നത്. അതുകൊണ്ട് തന്നെ വിലക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൽ നിന്നുള്ള ഇളവും അനുവദനീയവുമാണ് ഈ മുബാശറ. അതുകൊണ്ട് വബ്തഹു, നിങ്ങൾ അന്വേഷിക്കുക, മാ കതബല്ലാഹു ലക്കും, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ച ഇളവിനെയും അനുവദനീയത്തെയും നിങ്ങൾ അന്വേഷിക്കുക എന്ന് തഫ്സീർ ചെയ്തവരുണ്ട് ചില മുഫസ്സിറുകൾ. ഇത് നോമ്പിന്റെ രാവുകളിലാണ് ഫൽ അനബാഷിറുഹുൻ എന്ന് പറഞ്ഞത്. നോമ്പിന്റെ രാവുകളിലാണ് ലൈലത്തുൽ ഖദർ അള്ളാഹുവിൽ നിന്ന് അവതീർണമാവുക. അപ്പൊ ഭാര്യമാരെ പ്രാപിക്കാൻ ഇളവ് നൽകി, പക്ഷെ ലൈലത്തുൽ ഖദറിന്റെ വിഷയം ശ്രദ്ധിക്കാൻ. അതാണ് വബ്തഹു മാ കതബല്ലാഹു ലക്കും, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ച ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കണം. ഇത് ആ അന്വേഷണത്തിന് തടസ്സമാകാൻ പാടില്ല എന്ന ധ്വനിയിൽ അതാണ് ഇവിടെ ഉദ്ദേശമെന്ന് പറഞ്ഞവരുണ്ട്. ഇതേപോലെ തഫ്സീറുകൾ ഫൽ അനബാഷിറുഹുൻ എന്ന് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു തആല ഭാര്യമാരെ സമീപിക്കാൻ അനുവാദം നൽകി. അനുവാദം നൽകിയപ്പോൾ സമീപിക്കാൻ ഉള്ള അവസ്ഥകളുണ്ട്, സമയങ്ങളുണ്ട്. ആ അവസ്ഥകളിലും സമയങ്ങളിലും മാത്രം, ഇപ്പൊ ഋതുമതി ആയിരിക്കെ സമീപിക്കാൻ പാടില്ല, പ്രസവരക്തമുള്ളവളായിരിക്കെ സമീപിക്കാൻ പാടില്ല, ഇങ്ങനെ ചില അവസ്ഥകളുണ്ടല്ലോ. ഇദ്ദയുടെയും അതേപോലെ രിദ്ദയുടെയും ചില യുദ്ധകാലങ്ങൾ, അതേപോലെ തന്നെ രിദ്ദത്തിന്റെ അവസ്ഥകൾ, ഇതൊക്കെ ഉദാഹരിച്ചത് കാണാം. അവിടങ്ങളിലൊന്നും പാടില്ലല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ചതായ അവസ്ഥകൾ, സമയങ്ങൾ, അത് നിങ്ങൾ അന്വേഷിക്കണം മുബാശറക്ക് എന്നാണ് ചിലർ തഫ്സീർ ചെയ്തത്. ഇതേപോലെ വേറെ തഫ്സീറുകൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രാമാണികരായ നമ്മൾ കേട്ടു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ളതായ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ അതിൽ നിന്നൊക്കെ വന്നത് ഇവിടെ ഉദ്ദേശം എന്നാണ്. വബ്തഹു മാ കതബല്ലാഹു ലക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്തൃ സംസർഗത്തിൽ സന്താനത്തെ കാംക്ഷിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. അതാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളതാണ്. ഫൽ ആന ബാശിറൂഹുന്ന വബ്തഹു മാ കതബല്ലാഹു ലക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ഈ കൽപ്പന നൽകിയത് കാരണത്താൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിക്കാറുണ്ടായിരുന്നു. മഹദി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല എന്നെ തന്നെ പറഞ്ഞതായി കാണാം. ജാ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തീഹി വ അന അസ്മഉ മിൻ വറാഇൽ ബാബ് എന്നാണ്. ഒരു വ്യക്തി തിരുദൂതരുടെ സവിധത്തിലേക്ക് ഫത്വ ചോദിച്ചു വന്നു, വാതിലിന് പിന്നിൽ നിന്ന് ഞാൻ അത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അയാൾ, യാ റസൂലല്ലാഹ തുദ്രികുനി അസ്സലാത്തു വ അന ജുനുബ്, തിരുദൂതരെ ഞാൻ വലിയ അശുദ്ധിക്കാരനായിരിക്കെ നിസ്കാരം വന്നെത്തുന്നു എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ രാത്രി ഒരു വ്യക്തി, അയാൾ ജനാബത്തുകാരനാണ്, ഭാര്യയെ പ്രാപിച്ച് അദ്ദേഹം ഫജറിന്റെ സമയത്ത് ബാങ്ക് വിളിച്ച് പിന്നെ നിസ്കാരത്തിനാണ് ഉണരുന്നത്. അപ്പൊ നോമ്പ് തുടങ്ങുമ്പോൾ അയാൾ ജനാബത്തുകാരനാണ്, ജനാബത്തുണ്ടായ അവസ്ഥയിലാണ്. അപ്പൊ അയാൾ ചോദിക്കുകയാണ്, അഫ അസൂമു, അങ്ങനെ ആണെങ്കിൽ ഞാൻ നോമ്പ് തുടർത്തണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആയിഷ പറയുകയാണ്, വഅന തുദ്രികുനി അസ്സലാത്തു വഅന ജുനുബ്, വഅന ഞാനും തുദ്രികുനി അസ്സല, നിസ്കാരം എന്നെ കണ്ടെത്തും, വഅന ജുനുബ്, ഞാൻ ജനാബത്തുകാരനായിരിക്കെ, ഫഅഗ്തസിലു വഅസു, ഞാൻ കുളിക്കും, നിസ്കാരത്തിന് വേണ്ടി കുളിക്കും, എന്നിട്ട് നോമ്പ് തുടർത്താറുണ്ട് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം. അപ്പൊ ആ ആഗതൻ, യാ റസൂലല്ലാഹ ഇന്നക ലസ്ത മിസ്ലന, തിരുദൂതരെ അങ്ങ് ഞങ്ങളെപ്പോലെയല്ല, ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും കാലേക്കൂട്ടി ചെയ്തതും പിന്നീട് ചെയ്തതും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു, മാപ്പാക്കി ഇരിക്കുന്നു, അങ്ങ് ഞങ്ങളെപ്പോലെയല്ലോ. അപ്പൊ ആയിഷ റളിയല്ലാഹു പറയുന്നു, ഫഖദിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പൂണ്ടു എന്നാണ്. തിരുദൂതർ പറഞ്ഞു, വല്ലാഹി ഇന്നീല അർജു അൻ അകൂന അഖ്ഷാകും ലില്ലാ വ അഅലമകും ബിമാ അത്തഖി, വല്ലാഹി അല്ലാഹു ആണേ സത്യം, ഇന്നീല അർജു അൻ അകൂന അഖ്ഷാകും ലില്ലാ, നിങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെട്ടവനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വഅലമകും ബിമാ അത്തഖി, ഞാൻ സൂക്ഷ്മത പുലർത്തുന്നതിൽ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബോധമുള്ളവനാകണം, അറിവുള്ളവനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു എന്നാണ്. അദ്ദേഹം ആ പറഞ്ഞതിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അനിഷ്ടമുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം തിരുദൂതരുടെ ആ പ്രയോഗം, വഅന തുദരികുനി അസ്സല വഅന ജുനുബ്, ജനാബത്തുകാരനായിരിക്കെ നിസ്കാരം, ഫജ്ർ നിസ്കാരം എനിക്കും വന്നെത്താറുണ്ട് എന്ന് പറയണേ എന്ന് പറഞ്ഞാൽ, ഫജറിന് മുമ്പ് രാത്രി ഭാര്യമാരുമായി ശയ്യ സഹനം നടത്തി ഫജറിന്റെ സമയം തുടങ്ങുമ്പോൾ ജനാബത്തുകാരനാണ് നിസ്കാരത്തിനും കുളിക്കുന്ന അവസ്ഥ, എന്നിട്ട് അത് നോമ്പ് തുടർത്തുന്ന അവസ്ഥ അത് നബിസ്ലാസ്ലം മതങ്ങൾ അളവിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ അള്ളാഹുസ്മാൻ തല നൽകിയ ഈ ഇളവ്, ഈ അനുവാദം, കൽപ്പന നിർബന്ധത്തിനല്ലെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ഈ അനുവാദം നബിസ്ലാസ്ലം മതങ്ങൾ പ്രയോഗവൽക്കരിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു ചരിത്ര സംഭവമുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്, നോമ്പിൻ്റെ രാവിൽ ജനാബത്തുകാരനായിട്ടുണ്ടെങ്കിൽ ജനാബത്തുകാരനായി നോമ്പ് തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അഥവാ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് കുളിച്ച് ശുദ്ധി വരുത്തണം എന്ന നിലക്കാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഒരു ചരിത്രം. മർവാൻ ഇബ്നുൽ ഹകം വിശുദ്ധ മദീനയുടെ ഗവർണറായിരിക്കെ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാം ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും അദ്ദേഹത്തോട് പറഞ്ഞ വിഷയം മർവാനോട് അവതരിപ്പിച്ചു. എന്താണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിനോട് ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്? അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദ്രികുഹുൽ ഫജ്റു ഫീ റമദാന വഹുവ ജുനുബ് മിൻ ജിമാഇൻ ലാ മിൻ ഹുൽമിൻ സുമ്മ യഗ്തസിലു വയസൂം വലാ യഖ്ദി. ഇതാണ് പറഞ്ഞത്. തിരുദൂതർ സല്ലല്ലാഹി അലൈഹി വസല്ലം ഫജർ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫി റമദാൻ, റമദാനിൽ വഹുവ ജുനുബ് ജനാബത്തുകാരനായിരിക്കെ ഫജറിൻ്റെ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ ഉണരുക. ആ ജനാബത്ത് മിൻ ജിമാഇൻ ലാ മിൻ ഹുൽമിൻ, ഭാര്യമാരെ പ്രാപിച്ചിട്ടാണ് ജനാബത്തുകാരൻ, അല്ലാതെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഉറക്കിൽ സ്ഖലനം ഉണ്ടായിട്ടല്ല. അപ്പോൾ നോമ്പ് തുടങ്ങുമ്പോൾ ഫജറിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ ജനാബത്തുകാരനാണ്. സുമ്മയ ഖത്തസിൽ പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ കുളിക്കുക. വയസൂമു വലാ യഖ്ദി, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു, നോമ്പ് വീട്ടിയിരുന്നില്ല. ഇതാണ് മഹദികൾ പറഞ്ഞതായി അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാം മർവാനോട് പറഞ്ഞത്, മർവാൻ ഇബ്നുൽ ഹകമിനോട്. അപ്പം മർവാൻ ഇത് പറഞ്ഞ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസിനോട് പറഞ്ഞു, ഉഖ്സിമു ബില്ലാ ലതുഖരിഅന്ന ബിഹ അബാ ഹുറൈറ, എങ്കിൽ ഞാൻ ഇതാണയിട്ട് പറയുന്നു, ഇത് നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കാതിൽ എത്തിക്കുക തന്നെ വേണം, അബൂ ഹുറൈറയെ ഇത് കേൾപ്പിക്കണം. പക്ഷെ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിന് അപ്പോൾ അത് കേൾപ്പിക്കാൻ ഒരനിഷ്ടം ഉണ്ടായി, താല്പര്യപ്പെട്ടില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ദുൽഹുലൈഫയിൽ, ദുൽഹുലൈഫ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് 10 കിലോമീറ്റർ തെക്ക് മദീനക്കാരുടെ മീഖാത്തായ ഇന്ന് അബയാർ അലി എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹുലൈഫ എന്ന സ്ഥലം, അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വീടുണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഇവർക്ക് ഒത്തുകൂടാൻ അവസരമുണ്ടായി, അബൂ ഹുറൈറക്കും അബ്ദുറഹ്മാനും റളിയല്ലാഹു അൻഹുമ. അപ്പോൾ അബ്ദുറഹ്മാൻ അബൂ ഹുറൈറയോട് പറഞ്ഞു, ഇന്നി ദാകിറു ലക അംറൻ ലൗലാ മർവാനു അഖസമ അലയ്യ ഫീഹി ലം അദ്കുറുഹു ലക്, എനിക്ക് താങ്കളോടൊരു കാര്യം ഉണർത്തണം, മർവാൻ എന്നോട് ആണയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് കേൾപ്പിക്കണമെന്ന്, അതില്ല എങ്കിൽ ഞാനത് പറയുമായിരുന്നില്ല. ഇതാണ് അബൂ ഹുറൈറയോട് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും പറഞ്ഞത് അബൂ ഹുറൈറയെ കേൾപ്പിച്ചപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു എന്നാണ്. അഹുമ ഖാലതാഹു ലക്, അവരിരുവരും അഥവാ ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ അവർ താങ്കളോട് ഇത് പറഞ്ഞോ? അപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, ഹുമാ അഅലമു, ആയിഷയും ഉമ്മു സലമയുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, തിരുദൂതരോടൊപ്പം ശയ്യയിൽ കഴിഞ്ഞുകൂടിയവർ, അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവർ. എന്നിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിൻ്റെ പുത്രൻ അബൂബക്കർ എന്നവരാണ്. അദ്ദേഹം പറയുന്നത്, സുമ്മ റദ്ദ അബൂ ഹുറൈറത മാ കാന യഖൂലു ഫീ ദാലിക ഇലൽ ഫദ്ൽ ഇബ്നു അബ്ബാസ്. അപ്പോൾ അബൂ ഹുറൈറ പറയാണ്, ഞാൻ പറഞ്ഞിരുന്നത് ഫദ്ൽ ഇബ്നു അബ്ബാസ് പറഞ്ഞതിനാലാണ്. സമീഅ്തു ദാലിക മിനൽ ഫദ്ൽ വലം അസ്മഅഹു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് കേട്ടിട്ടില്ല. പിന്നെയോ ഫദ്ൽ പറയുന്നതാണ്, ഫദ്ൽ ഇബ്നു അബ്ബാസ് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ട് റാവി പറയുന്നത്, ഫറജ അബൂ ഹുറൈറത മാ കാന യഖൂലു ഫീ ദാലിക, ഈ വിഷയത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നതിൽ നിന്ന് അദ്ദേഹം മടങ്ങി എന്നാണ്. അദ്ദേഹം തൻ്റെ അഭിപ്രായത്തെ പിൻവലിച്ചു. എന്നിട്ട് ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് അദ്ദേഹം അതായിരുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാണ് ഇവിടെ ഈ സംഭവത്തിലുള്ളത്. ഒരു വിഷയത്തിൽ ഒരു സുന്നത്ത് ബോധ്യപ്പെട്ടാൽ, തിരുചര്യ സ്ഥിരപ്പെട്ടാൽ, പിന്നെ തൻ്റെ അഭിപ്രായത്തെ പിൻവലിച്ച് തിരുചര്യക്ക് സുന്നത്തിന് പ്രാമുഖ്യവും പ്രാധാന്യവും കൽപ്പിക്കുക എന്നുള്ളൊരു വിഷയം അതിവിടെ നമ്മൾ പഠിക്കുന്നു. അബൂ ഹുറൈറ എത്ര മഹാനായ സഹാബിയാണ്, തിരുദൂതരെ ഒരു നിഴലുപോലെ പിന്തുടർന്ന് കേട്ടും അറിഞ്ഞും അനുഭവിച്ചും വളർന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടാണ് സുന്നത്ത് വന്നത് എന്നതറിഞ്ഞപ്പോൾ അത് സ്ഥിരപ്പെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ അഭിപ്രായത്തെ വിഗണിച്ചു, സുന്നത്തിന് പ്രാധാന്യം കൽപ്പിച്ചു, അദ്ദേഹം തൻ്റെ ആ ഒഴിവ് കഴിവ് ഉണർത്തുകയും ചെയ്തു എന്നുള്ളത് നമ്മളിവിടെ വായിക്കുമ്പോൾ ആ വിനയവും താഴ്മയുമാണ് അവരെയൊക്കെ എന്നേക്കുമായി ഉയർത്തിയത് എന്ന് നമ്മളിവിടെ പഠിക്കുന്നു. ഇവിടെ വിഷയം നമ്മുടെ ആയത്തുമായി ബന്ധപ്പെട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമിൻ്റെ റമദാന്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാന തആല ഈ കൽപ്പിച്ചതനുസരിച്ച് നൽകിയ ഇളവ്, ഈ അനുവാദം അത് പ്രയോഗവൽക്കരിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഒപ്പം ഫജർ ഉദിക്കുന്ന അവസ്ഥയിലും ജനാബത്തുകാരനായി തുടർന്നു നിസ്കാര സമയത്തേക്ക് മാത്രമാണ് കുളിച്ച് ശുദ്ധി വരുത്തിയിരുന്നത് എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില മസാലകളുണ്ട്. ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കും. വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈതുൽ അബ്യദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജർ എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി മൊഡ്യൂൾ 16 34 ക്ലാസ്സിൽ നോമ്പുകാരായ ദമ്പതികൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇനി അദ്ദേഹത്തിന്റെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ചോദ്യം 1. ജനാബത്തുകാരനായ അവസ്ഥയിൽ ഫജറിൽ പ്രവേശിച്ച ഒരാളുടെ നോമ്പിന്റെ വിധി എന്താണ്? ഓപ്ഷൻ എ, നോമ്പ് അസാധുവാകും. ബി, കഫാറത്ത് നിർബന്ധമാകും. സി, നോമ്പ് സാധുവായിരിക്കും. ചോദ്യം 2. വബ്തഗു മാ കതബല്ലാഹു ലക്കും എന്നതിൻ്റെ പ്രധാനാർത്ഥമായി പല മുഫസ്സിറുകളും പറഞ്ഞത് എന്താണ്? ഓപ്ഷൻ എ, സന്താനലാഭം. ബി, വിജ്ഞാനാന്വേഷണം. സി, ധന സമ്പാദനം. ചോദ്യം 3. ഫൽ ആന ബാശിറൂഹുന്ന എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹു എന്താണ് അനുവദിച്ചത്? ഓപ്ഷൻ എ, വ്യാപാരം. ബി, ശാരീരിക ബന്ധം. സി, വേട്ടയാടൽ.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
6: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ പ്രതിഭാശാലികളായ കുരുന്നുകളുടെ ഖുർആൻ പാരായണം. ഇത്തരം ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് ഖാരി ഖലീൽ ദാവിയുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്.

0: പീസ് റേഡിയോ കിഡ്സ് ടൈം, കുഞ്ഞുനാളിലെ ഖുർആനിന്റെ മാധുര്യം നുകരുകയും വിശുദ്ധ ഖുർആൻ മുഴുവനായും മനഃപ്പാഠമാക്കി ലോകത്തെ ജനങ്ങളിലേക്ക് തങ്ങളുടെ മധുരമായ ശബ്ദത്തിൽ അത് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ചെറുപ്രായത്തിലുള്ള ഖാരിഇകളുടെ ശബ്ദമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഡ്സ് ടൈം പരിപാടിയിൽ ഖാരി ഖലീൽ ദാവിയുടെ ശബ്ദത്തിലാണ് ഖുർആന്റെ മധുരതരമായ പാരായണം നാം ശ്രദ്ധിച്ചത്.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്ത് സ്വാദ്, സൂറത്തുൽ സുമർ, സൂറത്തുൽ മുഅ്മിനൂനിലെ 37 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തൻസീലിൽ ഹാഫിദ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് പാരായണം നിർവഹിക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. صاد والقرآن ذي الذكر بل الذين كفروا في عزة وشقاق كم

وقالوا ربنا عجل لنا قطنا قبل يوم الحساب

الباب ردوها علي فطفق مسحا بالسوق والأعناق.

فسخرنا له الريح تجري بأمره رخاء حيث أصاب.

الكتاب أفمن شرح الله صدره للإسلام فهو على نور من ربه

ويقدر إن في ذلك لآيات لقوم يؤمنون.

ويوم القيامة ترى الذين كذبوا على الله وجوههم مسودة

يمينه سبحانه وتعالى عما يشركون ونفخ في الصور.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്ന് സൂറത്തുർ റഅദ് 36-37 വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കേൾക്കാം.
4: വചനം 36.
5: വല്ലദീന, യാതൊരു കൂട്ടർ, ആതൈനാഹും, അവർക്കു നാം നൽകിയിരിക്കുന്നു, അൽ കിതാബ, വേദഗ്രന്ഥം, യഫ്റഹൂന, അവർ സന്തോഷിക്കും, ബിമാ ഉൻസില, അവതരിപ്പിക്കപ്പെട്ടതിൽ, ഇലൈക, നിനക്ക്, വമിനൽ അഹ്സാബി, ആ കക്ഷികളിൽ തന്നെയുണ്ട്, മയ്യുങ്കിറു, നിഷേധിക്കുന്നവർ, ബഅദഹു, അതിൽ ചിലത്, ഖുൽ, പറയുക, ഇന്നമാ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെടുക മാത്രം ചെയ്തിരിക്കുന്നു, അൻ അഅബുദ, ഞാൻ ആരാധിക്കുവാൻ, അല്ലാഹ, അല്ലാഹുവിനെ, വലാ ഉശ്രിക, ഞാൻ പങ്കുചേർക്കാതിരിക്കുവാനും, ബിഹി, അവനോട്, അവനിൽ, ഇലൈഹി, അവനിലേക്കു തന്നെ, അദ്ഉ, ഞാൻ ക്ഷണിക്കുന്നു, വ ഇലൈഹി, അവനിലേക്കു തന്നെ, മആബ്, എന്റെ മടങ്ങിച്ചെല്ലലോ.

0: വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ നിനക്കു ഇറക്കപ്പെട്ടതിൽ സന്തോഷം കൊള്ളുന്നതാണ്. ആ കക്ഷികളിൽ തന്നെയുണ്ട് അതിന്റെ ചില ഭാഗം നിഷേധിക്കുന്നവർ. പറയുക, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനോട് പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യണമെന്നു മാത്രമേ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അവനിലേക്കത്രേ ഞാൻ ക്ഷണിക്കുന്നത്. അവനിലേക്കു തന്നെയാണ് എന്റെ മടങ്ങിച്ചെല്ലലും.
1: വേദക്കാർ സത്യത്തിൽ നിന്ന് വളരെയധികം പിഴച്ചു പോയിട്ടുണ്ടെങ്കിലും മതാവശിഷ്ടങ്ങളായി കുറെയെല്ലാം വിശ്വാസാചാരങ്ങൾ അവരിൽ നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഈ വേദഗ്രന്ഥം സത്യമാണെന്നും വിഗ്രഹാരാധന തുടങ്ങിയ മുശ്രിക്കുകളുടെ പല വിശ്വാസാചാരങ്ങളും തെറ്റാണെന്നും അവർക്കറിയാമായിരുന്നു. തങ്ങളുടെ വേദഗ്രന്ഥവും ഖുർആനും തമ്മിലുള്ള യോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ വേദക്കാർ മുഴുവനും ഖുർആനെക്കുറിച്ച് സന്തോഷം കൊള്ളേണ്ടവരാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്തില്ല. ഒരു വിഭാഗം അതിൽ സന്തോഷവും താല്പര്യവും പ്രകടിപ്പിച്ചു. ആ വിഭാഗത്തെപ്പറ്റിയാണ് വേദഗ്രന്ഥം പാരായണം ചെയ്യേണ്ട മുറപ്രകാരം പാരായണം ചെയ്യുന്ന വേദക്കാർ ഈദിൽ അഥവാ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ് എന്ന് സൂറത്തുൽ ബക്കറയിൽ 121-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. യഹൂദികളിൽ അബ്ദുല്ലാഹിബിന് സലാം റളിയല്ലാഹുൻഹു മുതലായ അല്പം ചിലരും ക്രിസ്ത്യാനികളിൽ അബിസീനിയ, നജറാൻ എന്നിവിടങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളായി തീർന്ന ഏതാനും ആളുകളും ഖുർആനിൽ സന്തോഷം കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്തു. മറ്റൊരു വിഭാഗം ഇവരാണതിൽ ബഹുഭൂരിഭാഗവും. തങ്ങളുടെ പക്കൽ നിലവിലുള്ള വിശ്വാസാചാരങ്ങൾക്ക് നിരക്കാത്തതായി ഖുർആനിൽ കണ്ടതെല്ലാം നിഷേധിക്കുന്നവരായിരുന്നു. ഇവരാണ് വേദക്കാരിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയ കക്ഷി. കഅബ് ഇബ്നു അഷ്റഫ് മുതലായ യഹൂദി തലവന്മാരും സയ്യിദ് ആഖിബ് മുതലായ നജ്റാനി ക്രിസ്തീയ നേതാക്കളും ഈ വിഭാഗക്കാരിൽ ഉൾപ്പെട്ടവരാകുന്നു. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, നിങ്ങളുടെ വേദഗ്രന്ഥം മുഖേന അള്ളാഹു കൽപ്പിച്ച അതേ മൗലിക സിദ്ധാന്തമാകുന്ന തൗഹീദ് തന്നെയാണ് എന്നോടും കൽപ്പിക്കപ്പെടുന്നത്. അതിൽ വിട്ടുവീഴ്ചയ്ക്ക് യാതൊരു പഴുതുമില്ല. അതിലേക്ക് മാത്രമാണ് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നതും. വല്ല വീഴ്ചയും ഞാൻ കാണിക്കുന്ന പക്ഷം ഞാൻ അള്ളാഹുവിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അവനിലേക്കാണല്ലോ ഞാൻ തിരിച്ചു ചെല്ലുക എന്നൊക്കെ അവരോട് പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നു. സൂറത്ത് ആലിംറാനിൽ വേദക്കാരെ തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ കൽപ്പിച്ച കൽപ്പന ഇങ്ങനെ കാണാവുന്നതാണ്. പറയുക, വേദക്കാരെ, നമുക്കും നിങ്ങൾക്കുമിടയിൽ സമമായ ഒരു വാക്യത്തിലേക്ക് വരുവിൻ. അതായത്, നാം അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്നും അവനോട് ഒന്നിനെയും പങ്കുചേർക്കരുതെന്നും. സൂറത്ത് ആലിംറാൻ 64.
2: വചനം 37.
0: വകദാലിക, അതുപോലെ. അൻസൽനാഹു, ഇതു നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഹുക്മൻ, ഒരു വിധിയായി, നിയമമായി. അറബിയൻ, അറബിയിലുള്ളതായ. വല ഇനി തബഅത, നീ പിൻപറ്റിപ്പോയെങ്കിൽ. അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ, തന്നിഷ്ടങ്ങളെ. ബഅദ, ശേഷം, പിറകെ. മാ ജാഅക, നിനക്ക് വന്നതിന്. മിനൽ ഇൽമി, അറിവിൽ നിന്നും. മാലക, നിനക്കില്ല. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്. മിൻ വലിയിൻ, ഒരു ബന്ധവും രക്ഷാധികാരിയും. വല വാഖ, ഒരു കാക്കുന്നവനുമില്ല, സൂക്ഷിക്കുന്നവനുമില്ല.

0: അതുപോലെ ഇതിനെ അഥവാ ഖുർആനെ നാം അറബി ഭാഷയിലുള്ള ഒരു വിധി നിയമമായി അവതരിപ്പിച്ചിരിക്കുന്നു. നിനക്കു അറിവിൽ നിന്നും വന്നുകിട്ടിയതിനു ശേഷം അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റിയെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും ഒരു രക്ഷാധികാരിയാകട്ടെ കാത്തുരക്ഷിക്കുന്നവനാകട്ടെ നിനക്കുണ്ടാവുകയില്ല.
1: മുമ്പ് വേദക്കാരിൽ അവതരിക്കപ്പെട്ടിരുന്നതുപോലെയുള്ള ഒരു വേദഗ്രന്ഥം തന്നെയാണ് ഈ ഖുർആനും. മനുഷ്യൻ അറിഞ്ഞും ആചരിച്ചും വരേണ്ടുന്ന നിയമ നടപടികളാണ് അതിലുള്ളത്. അതവതരിക്കുന്നത് അറബികൾക്കിടയിലായതുകൊണ്ട് അത് അറബി ഭാഷയിലായിരിക്കുകയാണ് എന്നൊക്കെയാണ് ഒന്നാമത്തെ വാക്യത്തിലെ ആശയം. തുടർന്ന് കൊണ്ട് വേദക്കാരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിരോധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തേക്കാനിടയുള്ളത് കൊണ്ടല്ല. അവിടുത്തെ പ്രബോധനങ്ങളിൽ അവർക്ക് വേണ്ടി വല്ല വിട്ടുവീഴ്ചയും സ്വീകരിച്ചാൽ കൊള്ളാമെന്നുള്ള അവരുടെ മോഹവും പ്രതീക്ഷയും അവർ വിട്ടേക്കുവാൻ വേണ്ടിയാണത്. സത്യവിശ്വാസികൾക്കാകട്ടെ ഇതുമൂലം മനക്കരുത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്ന് സൂറത്തു റഅദ് 36-37 വചനങ്ങളുടെ വാക്കർത്ഥവും ആശയവും വിശദീകരണങ്ങളുമാണ് നമ്മൾ കേട്ടത്.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസറയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം.

0: أرثنا.
1: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر، الله أكبر، الله أكبر، سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى، ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ, പഠിപ്പിക്കുന്നത് ഹാഫിള് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 38-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

له ما كان على النبي من حرج فيما فرض الله له

0: 38-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. കൂടുതൽ ആവർത്തിച്ച് പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കിയ ഭാഗം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: നിങ്ങൾ കേട്ടത് ഹൈഫുൽ ഖുർആൻ, പഠിപ്പിച്ചത് ഹാഫിദ് ജഅഫർ സലഫി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 450-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 450-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽഗാമിദി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ, സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അല്ലാ ചെയ്യുന്നത്.

0: സൂറത്തു മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
1: വൽ മുർസലാത്തി ഉർഫ,
0: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
1: ഫൽ ആസിഫാതി അസ്ഫ,
0: ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാതി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
1: വന്നാശിറാതി നശ്റാ, വന്നാശിറാതി നശ്റാ,
0: നൂന് ശബ്ദുണ്ട്, മണിക്കുക.
1: ഫൽഫാരിഖാതി ഫർഖാ,
0: ഫൽഫാരിഖാതി ഫർഖാ, ഫർഖാ, ഖാഫിന് പകരം കാഫാകുന്നത് ഫർഖാ, ഇങ്ങനെ ഫർഖാ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്. അതിൻ്റെ മഖ്റജ്
1: ഫൽഫാരിഖാതി ഫർഖാ
0: എന്ന് തന്നെ പറയുക.
1: ഫൽമുൽഖിയാതി ദിക്റാ,
0: ദിക്റാ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റാ എന്നാണ് പറയേണ്ടത്.
1: ഉദ്റൻ ഔ നുദ്റാ,
0: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
1: ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റാ.
0: ഇന്നമാ തുഅദൂന ലബാഖിഉ, ഇതിൽ ലബാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
1: ഫഇദൻ നുജൂമു തുമിസത്,
0: തോ തുമിസത്, അവിടെ ത്വ ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വയിനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: വഇദസ്സമാഉ ഫുരിജത്, വഇദൽ ജിബാലു നുസിഫത്, വഇദർ റുസുലു ഉഖിതത്, വഇദർ റുസുലു ഉഖിതത്.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത്, ഖാഫിന് ആണ് ശബ്ദ്.
1: وإذا الرسل أقتت لأي يوم أجلت,
0: ഇവിടെ لأي يوم أجلت, أجلت ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം.
1: أجلت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل.
0: രണ്ട് സ്ഥലത്തും ഫസ്ൽ, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു
1: വമാ അദ്റാകമ, അദ്റാ, അദ്റാ,
0: റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്റാക,
0: അത് അദ്റാക എന്നല്ല പറയേണ്ടത്, അദ്റാക.
1: വമാ അദ്റാകമാ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദിൽ ലിൽ മുകദ്ദിബീൻ. അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ, ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദിൽ ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദിൽ ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ.

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് ത ഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ. നഫഅലു

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر. الله أكبر. الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിന്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിൻ്റെ ആകർഷണീയമായ പാരായണം നമുക്ക് നൽകുന്ന അനുഭൂതി തീർത്തും വ്യത്യസ്തമാണ്. മധുരം ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 188 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് യാസർ അൽ ദൊസാരി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 188 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ യാസർ അൽ ദുസാരി നിർവഹിച്ചത്.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അൻഫാൽ 44 വചനം മുതൽ അവസാന വചനം വരെയും സൂറത്തു തൗബ 1 മുതൽ 110 വരെയുമുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി വാദിയ അൽ യമാനി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാര്യ വാദി അലി യമാനി പാരായണം നിർവഹിച്ച സൂറ അൻഫാൽ 44 മുതൽ അവസാന വചനം വരെയും സൂറത്തു തൗബ 1 മുതൽ 110 വരെയുമുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു നഹൽ 70-71 വചനങ്ങളുടെ വിശദീകരണം.
3: വചനം 70. വല്ലാഹു, അല്ലാഹു, അല്ലാഹു അത്രേ, ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ചത്. തുമ്മ, പിന്നീട്, യതവഫാക്കും, നിങ്ങളെ അവൻ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നു, മരിപ്പിക്കുന്നു. വമിങ്കും, നിങ്ങളിലുണ്ടായിരിക്കും, നിങ്ങളിൽ നിന്നു ചിലർ, മയ്യുറദ്ദു, മടക്കപ്പെടുന്നവർ, ആക്കപ്പെടുന്നവർ, ഒഴിവാക്കി വിടപ്പെടുന്നവർ, ഇല അർദലി, ഏറ്റം താണപടിയിലേക്ക്, ദുർബലസ്ഥിതിയിലേക്ക്, അൽ ഉമുരി, ആയുഷ്കാലത്തിൻ്റെ, ആയുസിൻ്റെ, ലികൈല യഅലമ, അവർ അറിയാതിരിക്കുവാൻ വേണ്ടി, ബഅദ ഇൽമിൻ, അറിവിനു ശേഷം, ശൈ അൻ, യാതൊന്നു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, അലീമുൻ, അറിയുന്നവനാണ്, ഖദീറുൻ, കഴിവുള്ളവനാണ്.

0: അല്ലാഹുവത്രേ നിങ്ങളെ സൃഷ്ടിച്ചത്, പിന്നീട് നിങ്ങളെ അവൻ മരണപ്പെടുത്തുന്നു. ആയുസ്സിന്റെ ഏറ്റവും താഴേക്കിട അഥവാ ദുർബലാവസ്ഥയിലേക്ക് ഒഴിവാക്കി വിടപ്പെടുന്നവരും നിങ്ങളിൽ ഉണ്ടായിരിക്കും. അറിവിനു ശേഷം പിന്നെയും യാതൊന്നും അറിയാതിരിക്കുവാൻ വേണ്ടി. നിശ്ചയമായും അല്ലാഹു എല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാകുന്നു.
1: ചില ജീവികളിലും പദാർത്ഥങ്ങളിലും അടങ്ങിയ ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാട്ടിയ ശേഷം മനുഷ്യരിൽ തന്നെയും സ്ഥിതി ചെയ്യുന്ന ചില ദൃഷ്ടാന്തങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരെ സൃഷ്ടിച്ച് ഈ നിലക്കെത്തിച്ച അല്ലാഹു തന്നെ അവന്റെ ആയുഷ്കാലവും നിയന്ത്രിക്കുന്നു. ചിലർ ചെറുപ്പത്തിലെ മരണമടയുന്നു, ചിലർ ഏതാനും വയസ്സുവരെ ജീവിക്കുന്നു, ചിലരാകട്ടെ സാധാരണയിൽ കവിഞ്ഞ ദീർഘായുസ് നൽകപ്പെട്ടവരായിരിക്കും. അങ്ങനെ മുമ്പ് അവർക്കുണ്ടായിരുന്ന അറിവും തന്റേടവും നഷ്ടപ്പെടുകയും ഗ്രഹണേന്ദ്രിയങ്ങൾ ക്ഷയിച്ച് ശിശുക്കൾ കണക്കെ ആയിത്തീരുകയും ചെയ്യുന്നു. ഒരാൾ ദൃഢഗാത്രനും ആരോഗ്യവാനുമായതുകൊണ്ടോ മറ്റോ ദീർഘകാലം ജീവിക്കുമെന്നോ വേറൊരാൾ അവശഗാത്രനും ആരോഗ്യം കുറഞ്ഞവനുമാകൊണ്ട് നേരത്തെ മരണമടയുമെന്നോ നിശ്ചയിക്കുക സാധ്യമല്ല. എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയമനുസരിച്ച് നടക്കുന്നുവെന്നു മാത്രം. സൂറത്തു റോം 54 അള്ളാഹു പറയുന്നു, നിങ്ങളെ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചവൻ അള്ളാഹുവത്രേ, പിന്നീട് ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയുണ്ടാക്കി, പിന്നെ ശക്തിക്കു ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യാസീൻ 68 പറയുന്നു, ആർക്കു നാം ദീർഘായുസ് നൽകുന്നുവോ അവർക്ക് സൃഷ്ടിയിൽ അഥവാ പ്രകൃതിയിൽ നാം വിപരീതാവസ്ഥ നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതായി അനസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഔദു ബിക മിനൽ ബുഖരി വൽ കസ്രി വൽ ഹറം വ അർദലിൽ ഉമർ വ അദാബിൽ ഖബർ വ ഫിതനത്തിൽ ദജ്ജാലി വ ഫിതനത്തിൽ മഹിയാ വൽ മമാത്. പിശുക്ക്, ഉദാസീനത, വാർദ്ധക്യക്ഷീണം, അവശപ്രായം, ഖബറിലെ ശിക്ഷ, ദജ്ജാലിന്റെ കുഴപ്പം, ജീവിതത്തിലെയും മരണത്തിലെയും കുഴപ്പം എന്നിവയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ബുഖാരി.
2: വചനം 71. വല്ലാഹു, അല്ലാഹു തന്നെ, ഫദ്ദല, ശ്രേഷ്ഠമാക്കി, മെച്ചമാക്കി, ബഅദക്കും, നിങ്ങളിൽ ചിലരെ, അല ബഅദിൻ, ചിലരെക്കാൾ, ഫിർ റിസ്ഖി, ആഹാരത്തിൽ, ഉപജീവനത്തിൽ, ഫമല്ലദീന ഫുദ്ദിലു, എന്നാൽ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ അല്ല, മെച്ചമാക്കപ്പെട്ടവർ അല്ല, ബിറോദ്ദി, മടക്കുന്നവർ, വിട്ടുകൊടുക്കുന്നവർ, റിസ്ഖിഹിം, അവരുടെ ആഹാരത്തെ, അലമാ മലകത്ത്, ഉടമപ്പെടുത്തിയവർക്ക്, ഐമാനുഹും, അവരുടെ വലം കൈകൾ, ഫഹും, എന്നിട്ട് അങ്ങനെ അവർ, ഫീഹി, അതിൽ, സവാഉൻ, സമമാണ് എന്നുള്ളത്, അഫബിനിഅമ്മതി, അപ്പോൾ അനുഗ്രഹത്തെയാണോ, അല്ലാഹി, അല്ലാഹുവിൻ്റെ, യജ്ഹദൂൻ, അവർ നിഷേധിക്കുന്നു, നിരാകരിക്കുന്നു.
0: അല്ലാഹു തന്നെ നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ ആഹാര വിഷയത്തിൽ ശ്രേഷ്ഠമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ തങ്ങളുടെ ആഹാരത്തെ തങ്ങളുടെ വലതു കൈ ഉടമയാക്കിയവർക്ക് അഥവാ അടിമകൾക്ക് വിട്ടുകൊടുക്കുന്നവർ

അല്ലാത്തവരെല്ലാം ദരിദ്രന്മാരാകേണ്ടതുമായിരുന്നു. ബുദ്ധിമതികളും അതിസമർത്ഥരുമായ എത്രയോ ആളുകൾ ജീവിതക്ലേശം അനുഭവിച്ചു വരുന്നതും വിവേകമോ പ്രാപ്തിയോ ഇല്ലാത്ത എത്രയോ ആളുകൾ ധനസമൃദ്ധിയും സുഖസൗകര്യങ്ങളുമുള്ളവരായി കഴിയുന്നതും നാം കണ്ടുവരുന്നതാണല്ലോ. ഈ യഥാർത്ഥം മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു: അഹും യഖ്സിമൂന റഹ്മത്ത റബ്ബിക നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ വറഫഅന ബഅലഹും ഫൗക ബഅലിൻ ദറജാത്ത്. അവരാണോ നിന്റെ റബ്ബിൻ്റെ കാരുണ്യം ഭാഗിച്ചു കൊടുക്കുന്നത്? ഐഹിക ജീവിതത്തിൽ അവരുടെ ജീവിതമാർഗം നാം അത്രേ അവർക്കിടയിൽ ഭാഗിച്ചിരിക്കുന്നത്. അവരിൽ ചിലരെ ചിലർക്കുമേതെ പല പടികൾ നാം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തു സുഹ്റുഫ് 32. ഇങ്ങനെ ജീവിതമാർഗം വ്യത്യസ്ത രീതിയിലാക്കി നിശ്ചയിക്കുവാനുള്ള ചില കാരണങ്ങളും അവിടെ അള്ളാഹു എടുത്തു കാണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരത്തിന് അവിടെ നോക്കുക. പ്രസ്തുത തത്വം വിവരിക്കലല്ല ഇവിടെ ഉദ്ദേശ്യം. അള്ളാഹുവിൻ്റെ അടിമയായ മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളെ അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുകയെന്ന ശിർക്കിൻ്റെ അർത്ഥശൂന്യത ഒരു ഉദാഹരണത്തിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ് ഈ വചനത്തിൻ്റെ താൽപ്പര്യം. എല്ലാവർക്കും ഒരേ തോതിലല്ല അള്ളാഹു ഉപജീവന മാർഗം നൽകിയിരിക്കുന്നത്. യജമാനന്മാരെ ആശ്രയിച്ചു കഴിയുന്ന അടിമകൾ നിർദ്ദേനരായിരിക്കും. എന്നാൽ യജമാനവർഗം തങ്ങളുടെ പക്കലുള്ള തങ്ങളുടെ അടിമകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരെയും പങ്കുകാരാക്കി ഇരുകൂട്ടരും അതിൽ സമാവകാശികളാകാറില്ല, അഥവാ അതിനവർ കൂട്ടാക്കുകയില്ല. അതേസമയത്ത് അള്ളാഹുവിൻ്റെ അടിമയും ഉടമയുമായ ചില സൃഷ്ടികൾക്ക് അവർ അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു, അഥവാ അവരെ ആരാധിക്കുകയും അള്ളാഹു നൽകിയ സ്വത്തിൽ ഒരു പങ്ക് നേർച്ച വഴിപാടുകളും മറ്റും വഴി അവർക്ക് നീക്കിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ തങ്ങൾക്ക് അവകാശപ്പെട്ടത് തങ്ങളുടെ അടിമകൾക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറില്ലാത്ത അവർ അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ അവൻ്റെ അടിമകൾക്ക് വിട്ടുകൊടുത്ത് അവരെ അവനോട് സമമാക്കുന്നു. അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ നിഷേധിക്കലും അവനോട് കാണിക്കുന്ന ഒരു ധിക്കാരവുമാണിത്. ഇതത്രേ ഈ വചനത്തിലടങ്ങിയ ആശയത്തിൻ്റെ ചുരുക്കം. വഴിയെ ഉദ്ധരിക്കുന്ന സൂറത്തു റൂമിലെ 28-ാം വചനത്തിൽ നിന്ന് ഈ ആശയം കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കാം. മാമലക്കത്ത് ഐമാനുഹും, അഥവാ അവരുടെ വലങ്കൈകൾ ഉടമയാക്കിയവർ എന്നു പറഞ്ഞത് അടിമകളെ ഉദ്ദേശിച്ചാകുന്നു. ഈ വാക്കിൻ്റെ അർത്ഥത്തെയും പ്രയോഗത്തെയും സംബന്ധിച്ചും അതിന് വികൃതമായ ചില അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് ഇസ്ലാമിൽ അടിമത്തം എന്നൊന്ന് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്ന ചിലരുടെ വാദത്തെ സംബന്ധിച്ചും സൂറത്ത് മുഅ്മിനൂൻ്റെ ശേഷം കൊടുത്തിട്ടുള്ള വ്യാഖ്യാനക്കുറിപ്പിലും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അടിമത്തത്തെപ്പറ്റി സൂറത്ത് അഹ്സാബിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലും വിവരിച്ചിട്ടുണ്ട്. പ്രസ്തുതവാദക്കാരായ ചിലർ മറ്റൊരു പുത്തൻ ചിന്താഗതിക്ക് ഖുർആന്റെ സാധൂകരണമുണ്ടെന്ന് വരുത്തുവാൻ വേണ്ടി ഈ വചനത്തിന് ഒരു പുതിയ അർത്ഥവ്യാഖ്യാനം നൽകിക്കാണുന്നു. കാലത്തിൻ്റെ ഒഴുക്കിനത്ത് ഖുർആനെ വ്യാഖ്യാനിക്കുന്നതിനുള്ള താല്പര്യവും അത്തരം വ്യാഖ്യാനങ്ങൾ പുറപ്പെടുവിക്കുന്നതിലുള്ള അഭിമാനവുമാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് അല്പം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്നതാണ്. ആഹാര വിഷയത്തിൽ മെച്ചം ലഭിച്ചവർ തങ്ങളുടെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളത് തങ്ങളുടെ വേലക്കാർ, ജോലിക്കാർ മുതലായ സാധുക്കൾക്ക് നൽകേണ്ടതാണെന്നുള്ള തത്വത്തിൽ ആർക്കും തർക്കമില്ല. ചിലപ്പോഴൊക്കെ നിയമദൃഷ്ട്യാ തന്നെ അത് വളരെ കർശനമായ ഒരു നിർബന്ധം കൂടിയായിരിക്കുകയും ചെയ്യും. എന്നാൽ ആവശ്യം കഴിച്ച് മിച്ചമുള്ളതിലെല്ലാം അവർ സമാവകാശികളാണെന്നും അത് നിർബന്ധമാണെന്നുമുള്ള സിദ്ധാന്തം ഇസ്ലാമികമോ ഖുർആനികമോ അല്ല. ഖുർആൻ ഒരു പഴഞ്ചനല്ലെന്നുള്ളതിനോടും നാം തികച്ചും യോജിക്കുന്നു. എന്നാലത് ഒരു നവീന ഗ്രന്ഥമാണോ? അതുമല്ല. പഴഞ്ചനും നവീനവുമല്ലാത്ത, അഥവാ പഴയകാലത്തേക്കും നവീനകാലത്തേക്കും ഒരുപോലെ യുക്തവും പ്രായോഗികവുമായ ഒരു ഗ്രന്ഥമാണത് എന്നുള്ളതാണ് വാസ്തവം. സന്ദർഭം മറ്റൊന്നായതുകൊണ്ട് ഈ വിഷയകമായി ഇവിടെ കൂടുതലൊന്നും വിവരിക്കുന്നില്ല. എന്നാലും ചില സംഗതികൾ ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു. 1. മാമലക്കത്ത് ഐമാനുഹും എന്ന വാക്കിന് അവരുടെ നിയന്ത്രണത്തിന് കീഴിലുള്ളവർ എന്ന് അർത്ഥം കൽപ്പിക്കുകയും തങ്ങളുടെ കീഴിലുള്ള ജോലിക്കാരും വേലക്കാരുമൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തത് ശരിയല്ല. ഭാഷാ സാഹിത്യത്തിലോ ഖുർആനിലോ അതിന് തെളിവുമില്ല. 2. ഫഹും ഫീഹി സവാഉൻ എന്ന വാക്കിന് വാസ്തവത്തിൽ അവർ അതിൽ സമാവകാശികളാകുന്നുവെന്ന് അർത്ഥം കൽപ്പിച്ചതും ആവശ്യം കഴിച്ചു മിച്ചമുള്ള ആഹാരം അത്തരക്കാർക്ക് നൽകണമെന്നാണ് ഇതുമൂലം ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നതെന്ന് വ്യാഖ്യാനിച്ചതും ഇവർ കരുതിക്കൂട്ടി നടത്തിയ ഒരു കയ്യേറ്റമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുള്ളൂ. ഫഹും എന്നതിൻ്റെ സ്ഥാനത്ത് വഹും എന്നായിരുന്നു ഉള്ളതെങ്കിൽ ഈ അർത്ഥവ്യാഖ്യാനം ഒരു വിധത്തിലെങ്കിലും വകവെച്ചു കൊടുക്കാമായിരുന്നു. അറബി ഭാഷയെയും അറബി സാഹിത്യ ശാസ്ത്രങ്ങളെയും കുറിച്ച് സ്വല്പം പരിചയമുള്ളവർക്ക് ഈ സംഗതി വേഗത്തിൽ മനസ്സിലാകും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു വിശദീകരണം ആവശ്യമായി വന്നേക്കും.
അതിനിവിടെ സൗകര്യം പോരാ.

0: പ്രധാനം. ഖുർആൻ അവതരിച്ച് 14 നൂറ്റാണ്ടുകൾ പിന്നിടുന്നതുവരെ ഒരു പണ്ഡിതനും ഒരു വ്യാഖ്യാതാവിനും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഒരു പുതിയ അർത്ഥകൽപ്പനയാണ് ഇവർ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെ നിഷ്പക്ഷ ബുദ്ധിയുള്ളവർക്ക് വാസ്തവം ഗ്രഹിക്കുവാൻ മതിയായ ഒരു തെളിവാണല്ലോ. 3. പുതുതായി രംഗപ്രവേശം ചെയ്യുന്നതും ജനമധ്യേ പ്രചാരമുള്ളതുമായ നവീനാശയങ്ങൾക്ക് ഖുർആന്റെ അംഗീകാരമുണ്ടെന്നും ഖുർആൻ മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും വരുത്തുന്നതിൽ ചില ആധുനിക പണ്ഡിതന്മാർ സത്യദീക്ഷയില്ലാത്ത വിധം അമിതമായ താല്പര്യം കാണിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് കാറൽ മാർക്സിന്റെ സ്ഥിതി സമത്വവാദ അഥവാ സോഷ്യലിസത്തിന് ഒപ്പിക്കുവാൻ വേണ്ടിയുള്ള ഈ ശ്രമവും. പ്രത്യക്ഷത്തിൽ ഇത് ഖുർആന്റെ ഒരു മഹത്വമാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത് തരം താഴ്ത്തലും അതിൻ്റെ യഥാർത്ഥ അധ്യാപനത്തെ വികൃതമാക്കലുമാകുന്നു. കാറൽ മാർക്സിന്റെ സാമ്പത്തിക സിദ്ധാന്തവും ഖുർആന്റെ സാമ്പത്തിക സിദ്ധാന്തവും തമ്മിൽ ഏതെങ്കിലും ചില വിശദാംശങ്ങളിൽ യോജിപ്പുണ്ടായേക്കാമെന്നതൊഴിച്ചാൽ അടിസ്ഥാനപരമായി രണ്ടും പരസ്പരം യോജിക്കുകയില്ലെന്നുള്ളതാണ് യഥാർത്ഥം. 4. ഇവരുടെ വ്യാഖ്യാനപ്രകാരം ആവശ്യം കഴിച്ച് മിച്ചമുള്ള ആഹാരം വേലക്കാർ, ജോലിക്കാർ മുതലായവർക്ക് അവകാശപ്പെട്ടതാണെന്നാണല്ലോ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്. അവരുടെ ആഹാരം എന്നർത്ഥമായ രിസ്ഖുഹും എന്ന വാക്കിന് അവരുടെ കയ്യിലുള്ള ആഹാരം എന്നാണ് ഇവർ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. വ്യാഖ്യാന വേളയിലാകട്ടെ അവരുടെ ആവശ്യം കഴിച്ച് മിച്ചമുള്ള ആഹാരം എന്നാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇത് ഖുർആനെ മാർക്സിസത്തോട് യോജിപ്പിക്കുവാനുള്ള സൗകര്യാർത്ഥമായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ആഹാരം എന്ന് അള്ളാഹു പറഞ്ഞതിനെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളതാക്കുവാൻ എന്താണ് ന്യായം? 5. ഈ വചനത്തിൻ്റെ ആശയം നാം മുകളിൽ വിവരിച്ച പോലെയാണെന്നും ഇവരുടെ ഈ അർത്ഥവ്യാഖ്യാനം ശരിയല്ലെന്നും കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ ഉതകുന്ന മറ്റൊരു വചനം നോക്കുക. ളറബലക്കും മസലം മിൻ അംഫുസിക്കും ഹല്ലക്കും മിമ്മാ മലക്കത്ത് അയ്മാനക്കും മിൻ ശുറകാ അഫീമാ റസഖ്നാകും ഫഅൻതും ഫീഹി സവാഉൻ തഖാഫൂനഹും കഖീഫതികും അംഫുസക്കും കദാലിക നുഫസ്സിലുൽ ആയാത്തി ലിഖൗമി യഖിലൂൻ. ഈ വചനത്തിന് അതേ ആളുകൾ തന്നെ കൽപ്പിച്ച അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങളിൽ നിന്നു തന്നെ അള്ളാഹു നിങ്ങൾക്കിതാ ഒരു ഉപമ എടുത്തു കാണിക്കുന്നു. നിങ്ങളുടെ നിയന്ത്രണത്തിൻ കീഴിൽ ജീവിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് നാം നൽകിയ ധനത്തിൽ വല്ല പങ്കാളികളും ഉണ്ടോ? എന്നിട്ട് നിങ്ങൾ അതിൽ സമാവകാശികളായിരിക്കുകയും നിങ്ങളുടെ സ്വന്തം ആളുകളെ ഭയപ്പെടും പോലെ അവരെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ബുദ്ധി ഉപയോഗിക്കുന്ന ജനതയ്ക്ക് വേണ്ടി ഇങ്ങനെയാണ് നാം ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നത്. സൂറത്തു റൂം, വചനം 28. ഇതിൽ മാമലക്കത്ത് അയ്മാനുഹും എന്ന വാക്കിന് നിയന്ത്രണത്തിൻ കീഴിൽ ജീവിക്കുന്നവർ എന്ന് അർത്ഥം കൽപ്പിച്ചത് ഒഴിവാക്കിയാൽ ഈ വചനത്തിൻ്റെ ആശയം ശരിയായ രൂപത്തിൽ തന്നെ ഇവരും സ്വീകരിച്ചിരിക്കുകയാണ്. ഫഅൻതും ഫീഹി സവാഉൻ എന്ന വാക്കിന് വാസ്തവത്തിൽ അവരതിൽ സമാവകാശികളാണ് എന്ന് ഇവരും ഇവിടെ അർത്ഥമാക്കുന്നില്ലതാനും. അപ്പോൾ സൂറത്ത് റൂമിൽ അതിന് ശരിക്ക് അർത്ഥം കൽപ്പിക്കുന്ന ഇവർ ഈ വചനത്തിൽ ആ വാക്കിന് ഇങ്ങനെ ഒരു പുതിയ അർത്ഥം കൽപ്പിച്ചുണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള മനസ്സിലിരിപ്പ് എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നമ്മെല്ലാവരെയും സൽബുദ്ധിയും സത്യം സ്വീകരിക്കുവാനുള്ള സന്മനസ്സും നൽകപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു നഹ്ലിലെ 70-71 വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്.
2: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയിലിനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറൻ നൂറിലെ 1 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ

أحدهم أربع شهادات بالله إنه لمن الصادقين.

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്കാഫിലെ 14 മുതൽ 18 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷേഖ് മുഅയ്ക്കലി. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 44 മുതൽ 47 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനൈജി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: أصحاب السبت
1: وكان أمر الله مفعولا
0: وكان أمر الله مفعولا
2: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനൈചി.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
4: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
5: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
4: അതെ
5: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതെ അതെ,
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ല,
4: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ ആയത്തുകളിലൂടെയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി ഈ പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 74-75 ആയത്തുകളാണ് ഏറ്റവും അവസാനം പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകുകയും ചെയ്തത്. വിശദമായ പഠനത്തിന് വിധേയമാക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറെങ്കിലും മലയാള വ്യാഖ്യാന ഗ്രന്ഥമെങ്കിലും ഒരു തവണ വായിച്ചു നോക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ഇനി അടുത്തത് 76-77 ആയത്തുകൾ. അള്ളാഹു മറ്റൊരു ആശയത്തിലേക്ക്, ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് പഠിപ്പിച്ചു തരികയാണ്. അതിൻ്റെ ആശയവും അർത്ഥവുമൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പായി ഒരു തവണ അതൊന്ന് പാരായണം ചെയ്യാം. കയ്യിൽ ഖുർആനുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو ഈ ആയത്തിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കടന്നു വരുന്നു. അതായത് 76-ാമത്തെ ആയത്തിൽ ഫലാ യഹ്സുൻക ഖൗലുഹും, ഒന്ന് ശ്രദ്ധിക്കുക, കൗലുഹും എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ മീം കാണാം. എന്താണ് ആ മീം സൂചിപ്പിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വഖഫുകൾ പലവിധമുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുക, പാരായണം ചെയ്യുന്നതിനിടക്ക് നിർത്തുക, ആയത്ത് അവസാനിപ്പിക്കുക, ഒരു ഭാഗം നിർത്തുക. അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ നിർത്താൻ പാടില്ല, തുടർന്ന് ഓതിപ്പോകണം. മറ്റു ചില സ്ഥലങ്ങളിൽ ഒരിക്കലും തുടർന്ന് ഓതിപ്പോകാൻ പാടില്ല, നിർബന്ധമായും നിർത്തണം. നിർബന്ധമായും നിർത്തേണ്ടുന്ന സ്ഥലങ്ങളെ വഖഫ് ലാസിം എന്ന് പറയും. ആ വഖഫുകളിൽപ്പെട്ട നിർബന്ധമായും നിർത്തേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഫലാ യഹ്സുൻക ഖൗലുഹും. അവിടെ ഒരാശയം അവസാനിക്കുന്നു, പിന്നീട് വേറെ ഒരാശയം തുടങ്ങുന്നു. ഒരു വാചകം പൂർണ്ണമായും അവസാനിക്കുകയും മറ്റൊരു വാചകം തുടങ്ങുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മൾ നിർത്താതെ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ അവതരിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യത്തിന് വിരുദ്ധമായ ആശയം പാരായണം ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ആ ആയത്ത് എന്തൊരു ലക്ഷ്യമാണോ ഉദ്ദേശിക്കുന്നത്, ആ ലക്ഷ്യത്തിന് വിരുദ്ധമായ ഒരാശയത്തിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ശരിക്ക് തിരിച്ചറിഞ്ഞ് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സൂറത്തു അൻആമിലെ 36-ാമത്തായത്ത് ഒന്ന് നോക്കൂ. അൻആം 6-ാം അധ്യായത്തിലെ 36-ാമത്തായത്ത്
7: ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ والموتى يبعثهم الله ثم إليه يرجعون
6: ആദ്യം ഒരു ഭാഗം ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ, അവിടെ വഖഫ് ലാസിമാണ്, അവിടെ നിർത്തണം. പിന്നീട് പറയുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു വശമാണ്. والموتى يبعثهم الله ثم إليه يرجعون ഇന്നമായസ്തജീബു, ഉത്തരം ചെയ്യുന്നത് അല്ലദീന യസ്മാവുൻ, കേൾക്കുന്നവരാണ്. മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ചാണ്, അതല്ലെങ്കിൽ കേൾക്കാനോ കാണാനോ കഴിയാത്ത അചേതന വസ്തുക്കളോട് ആരാധന അർപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ചാണ്, ആളുകളുടെ വിഷയമാണ് സംസാരിക്കുന്നത്. ഇന്നമായസ്തജീബു അല്ലദീന യസ്മാവുൻ, ഉത്തരം ചെയ്യുക കേൾക്കുന്നവരാണ്. കേൾക്കാൻ കഴിയുന്നവർക്ക്, കഴിയാത്തവയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. ഇനി മരിച്ചവരുടെ കാര്യമെന്താ? വൽ മൗത്ത, മരിച്ചവരാകട്ടെ, യബഅസുഹുമുള്ള, അവരെ അള്ളാഹു പുനർജീവിപ്പിക്കും പരലോകത്ത്, സുമ്മ ഇലൈഹി യുർജഊൻ, എന്നിട്ട് അവനിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും. ഇവിടെ യസ്മഊൻ
8: ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കില്ല, മരിച്ചുപോയവരെയൊക്കെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിച്ച് അള്ളാഹുവിലേക്ക് കൊണ്ടുവരും. ഇതാണ് ആയത്തിൻ്റെ ആശയം. എന്നാൽ യസ്മഊൻ എന്നുള്ളത് നമ്മൾ നിർത്താതെ ഓതിയാലോ? ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊന വൽ മൗത, കേൾക്കുന്നവരും മരിച്ചുപോയവരും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും. ഖുർആൻ ഏതൊരു ലക്ഷ്യത്തിനാണോ, ഏതൊരു തൗഹീദ് സ്ഥാപിക്കാനാണോ അവതരിച്ചത്, അതിനു വിരുദ്ധമായ ഒരു ശിർക്കനാശയം അവിടെ പാരായണത്തിലൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അത്ര അപകടകരമായ ഒരവസ്ഥയിലേക്ക് വരെ തജ്വീദിൻ്റെ പാരായണ നിയമങ്ങൾ, വഖഫിൻ്റെ നിയമങ്ങളൊക്കെ അറിയാതെ ശ്രദ്ധിക്കാതെ പാരായണം ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അത് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണമെന്ന് സാന്ദർഭികമായി ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇനി ഇതിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്കുകൾ താങ്കൾക്ക് ദുഃഖമുണ്ടാക്കേണ്ടതില്ല, ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുലിനൂൻ, തീർച്ചയായും നാം അറിയുന്നു മാ യുസിറൂൻ, അവർ രഹസ്യമാക്കി വെക്കുന്നത്, വമാ യുലിനൂൻ, അവർ പരസ്യമാക്കുന്നതും. വിശുദ്ധ ഖുർആനിൽ ഇതേ ആശയമുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ എന്തുകൊണ്ട് ഈ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാറുണ്ടായിരുന്നു. പ്രവാചകനെ പരിഹസിക്കുന്നതിൽ പ്രവാചകൻ്റെ മനസ്സിൽ വിഷമമുണ്ടായിരുന്നു. എന്താണ് വിഷമം? ഇവരെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഇവരുടെ പരലോകം നഷ്ടപ്പെടുമല്ലോ. അവർക്ക് എന്താണ് വിശ്വസിക്കാൻ സാധിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതിൻ്റെ പേരിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ആശ്വസിപ്പിക്കുന്നു. സൂറത്ത് അൽ കഹ്ഫിൽ നമുക്കറിയാം, ലഅല്ലക ബാഹിഉൻ നഫ്സക അലാ ആസാരിഹിം ഇൻ ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. പ്രവാചകരെ, അവർ ഈ വൃത്താന്തത്തിൽ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ താങ്കളുടെ ശരീരം താങ്കൾ നശിപ്പിക്കാറായിട്ടുണ്ട്. പ്രവാചകന് മാനസികമായി പ്രയാസമാണ്, പ്രവാചകന്റെ ശരീരത്തെ ആ പ്രയാസം ബാധിക്കുന്നു. എന്താ കാരണം? എന്താണ് അവർ വിശ്വസിക്കാത്തത്? അവരൊന്ന് മുസ്ലിമാകാത്തതെന്താ? അവരൊന്ന് ഖുർആനിൽ വിശ്വസിക്കാത്തതെന്താ? അവർ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കാത്തതെന്താ? പ്രവാചകന്റെ ഭൗതികമായ ഏതെങ്കിലും പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമമുള്ളത്. സൂറത്ത് ഫാത്തിറിൽ നമുക്ക് കാണാൻ കഴിയും, വഇൻ യുകദ്ദിബൂക ഫഖദ് കുദ്ദിബത് റുസുലൻ മിൻ ഖബലിക വഇലല്ലാഹി തുർജഉൽ ഉമൂർ. പ്രവാചകരെ, അവർ നിങ്ങളെ കളവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരും കളവാക്കപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിലേക്കാകുന്നു കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. അതേ അധ്യായത്തിൽ തന്നെ സൂറത്ത് ഫാത്തിറിൽ തന്നെ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും, ഇൻ അൻത ഇല്ലാ നദീർ, നിങ്ങളൊരു മുന്നറിയിപ്പുകാരനാണ്, ഒരു താക്കീതുകാരൻ മാത്രമാണ്. വഇൻ യുകദ്ദിബൂക ഫഖദ് കദ്ദബല്ലദീന ഖബലഹും ജാഅത്ഹും റുസുലുഹും ബിൽ ബയ്യിനാതി ബിസ്സുബരി വബിൽ കിതാബിൽ മുനീർ. നിങ്ങളെ അവർ കളവാക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളിൽ അവർ അവിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർ വേദഗ്രന്ഥവുമായി കടന്നു വന്നപ്പോൾ ആ പ്രവാചകന്മാരെ അവരുടെ സമൂഹവും പരിഹസിച്ചിരുന്നു, കളവാക്കിയിരുന്നു, അവിശ്വസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആളുകൾ വിശ്വസിക്കണമെന്ന അതൊരു ഗുണകാംക്ഷയുള്ള പ്രബോധകന്റെ വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന താല്പര്യമാണ്. പ്രവാചകന്റെ മനസ്സിൽ അത്രയധികം, പ്രവാചകന്റെ പിതൃ സഹോദരൻ അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ല പറയൂ, ഇന്നി ഉഹാജ്ജുലക ബിഹ ഇൻദല്ലാ, അല്ലാഹുവിൻ്റെ അടുക്കൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം. പ്രവാചകന്റെ കണ്ണു നിറഞ്ഞു, വളരെ സങ്കടപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപം കേൾക്കേണ്ടി വന്നു അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന്. അബസ വതവല്ല അൻജാഅഹു അൽഅമാ ഒമായു ദിരീക്ക ലഅല്ലഹു യസ്സക്ക. ആ അന്ധനായ മനുഷ്യൻ വന്നപ്പോൾ നിങ്ങൾ മുഖം ചുളിച്ചു, തിരിഞ്ഞുകളഞ്ഞു. നിങ്ങൾക്കെന്തറിയാം, അയാളായിരിക്കും ഒരു പക്ഷേ നന്നാവുക, സംസ്കരിക്കപ്പെടുക. എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ ആ സമയത്ത് പരിഗണിക്കാതിരുന്നത്? പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ പ്രവാചകന്റെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമം തോന്നിയത് അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം പാവപ്പെട്ടവനായതുകൊണ്ടാണോ, ദുർബലന്മാരിൽപ്പെട്ട ആളായതുകൊണ്ടാണോ? അല്ല, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടു പോകുമ്പോൾ പ്രവാചകൻ മദീനയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നതുപോലും ആ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം എന്ന് പറയുന്ന അന്ധനായ സ്വഹാബിയായിരുന്നു. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം ആ സന്ദർഭത്തിൽ അങ്ങോട്ട് കടന്നു വരുമ്പോൾ മക്കയിലെ പ്രഗത്ഭരോട് നബി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വിശ്വസിക്കാതെ പോകുമോ ഈ കാരണത്താൽ എന്ന വിഷമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്നത്. പ്രവാചകൻ അവരുടെ അവിശ്വാസത്തിൽ, അവർ ഇസ്ലാമിനെ പരിഹസിക്കുന്നതിൽ, അവർ പ്രവാചകനെ ആക്ഷേപിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നു, ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്കുകൾ താങ്കൾക്ക് ദുഃഖമുണ്ടാക്കാതിരിക്കട്ടെ. ഇന്നാ നഅലമു, തീർച്ചയായും നാം അറിയുന്നതുമായി, സിറൂൻ, അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതും. അവരെന്തു ചെയ്താലും സ്വകാര്യമാകട്ടെ പരസ്യമാകട്ടെ ഗൂഢാലോചനയാകട്ടെ അതല്ലാത്ത പ്രവർത്തനങ്ങളാകട്ടെ എല്ലാം നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത ആയത്ത് മറ്റൊരു വിഷയമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. അവലം യറ, കണ്ടില്ലേ, അവലം ഇല്ലേ, യറ കാണുക, അവലം യറ കണ്ടില്ലേ, അൽ ഇൻസാനു മനുഷ്യൻ, അൽ ഇൻസാനു മനുഷ്യൻ കണ്ടില്ലേ, അന്നാ തീർച്ചയായും നാം, ഖലഖ്നാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നുത്ഫത്തിൻ ഒരു ബീജകണത്തിൽ നിന്ന്, ഫഇദാഹുവ അപ്പോളതാ അവൻ, ഹസീമുൻ തർക്കിക്കുന്നവനാണ്, മുബീൻ വ്യക്തമായ. ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിക്കുക. അവലം യറ കണ്ടില്ലേ, അൽ ഇൻസാനു മനുഷ്യൻ, അന്നാ ഖലഖ്നാഹു തീർച്ചയായും നാമാണ് അവനെ സൃഷ്ടിച്ചത്, മിൻ നുത്ഫത്തിൻ ഒരു ബീജകണത്തിൽ നിന്ന്, ഫഇദാഹുവ ഹസീമുൻ മുബീൻ എന്നിട്ടപ്പോഴതാ അവൻ വ്യക്തമായി തർക്കിക്കുന്നവനാകുന്നു. ഇവിടെ എന്താണ് അല്ലാഹു പറയുന്നത്? മനുഷ്യൻ റബ്ബിൻ്റെ കാര്യത്തിൽ അതല്ലെങ്കിൽ പരലോകത്തിൻ്റെ വിഷയത്തിൽ ശക്തമായ തർക്കമുന്നയിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, പ്രവാചകൻ പഠിപ്പിക്കുന്ന, ഇസ്ലാമിലെ അധ്യാപനങ്ങളിൽപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ മനുഷ്യൻ ഉന്നയിക്കുന്ന തർക്കങ്ങൾ, ആ തർക്കങ്ങൾ മനുഷ്യൻ ഉന്നയിക്കുമ്പോൾ മനുഷ്യൻ്റെ നിസ്സാരതയെ നിന്ദ്യതയെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു ചെയ്യുന്നത്. അല്ലെ, യഥാർത്ഥത്തിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണ്! ഈ പ്രപഞ്ചത്തെ മുഴുവൻ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ ഒരു പെൻസിൽ കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഭൂപടം എടുത്തു വച്ചാൽ അടയാളപ്പെടുത്താൻ സാധിക്കും? മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി അടയാളപ്പെടുത്താൻ കഴിയുമോ? ഭൂമിയുടെ ലക്ഷോപലക്ഷം, ഇരട്ടി വലുപ്പമുള്ള സൂര്യനെ അടയാളപ്പെടുത്താൻ കഴിയുമോ? കോടാനക്കോടി നക്ഷത്രങ്ങളുടെ ചിത്രമുള്ള വിശാലമായ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭൂപടം എടുത്തു വച്ചാൽ അത് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അത്ര നിസ്സാരനാണ്. അതിവിശാലമായ പ്രപഞ്ചത്തിലെ ഭൂമി എന്ന ചെറിയ ഒരു ഗ്രഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കരഭൂമിയിൽ, അല്ലേ, ചെറിയ വീടുകെട്ടി താമസിക്കുന്ന ഭൂമിയിൽ നടന്നു നീങ്ങുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ, അണ്ടകടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ നിഷേധിക്കാനും അവൻ പഠിപ്പിക്കുന്ന വിശ്വാസകാര്യങ്ങളെ ചോദ്യം ചെയ്യാനും മാത്രം കഴിവുള്ളവനാണോ? അല്ലാഹു അതാ ചോദിക്കുന്നത്. റബ്ബ് അതാണ് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്, മനുഷ്യ നീ ഉണ്ടായത് എവിടെ നിന്നാണ്? തൗഹീദിനെ ചോദ്യം ചെയ്യുന്നു, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നു, ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നു, പ്രവാചകനെ ചോദ്യം ചെയ്യുന്നു, പരലോകത്തെ പരിഹസിക്കുന്നു, ഖബറിലെ ജീവിതത്തെ പരിഹസിക്കുന്നു, അല്ലേ, പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തെ പരിഹസിക്കുന്നു. നിർമ്മതവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, മതത്തിലെ യുക്തിവാദികളുണ്ട്, അല്ലേ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുണ്ട്, ആരാധനകളിൽ നിന്ന് പിന്നോട്ടു പോകുന്നവനുണ്ട്. എവിടെ നിന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചു തുടങ്ങി? എവിടെ നിന്നാണ് മനുഷ്യന്റെ തുടക്കം? എവിടെ നിന്നാണ് മനുഷ്യന്റെ ആരംഭം? ഇത്രയധികം വലിയ ബുദ്ധി സാമർത്ഥ്യമുള്ള മനുഷ്യന്റെ തുടക്കം എവിടെ നിന്നാണ്? ഇത്ര സങ്കീർണമായ അവയവങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആരംഭം എവിടെ നിന്നാണ്? മനുഷ്യന്റെ കണ്ണും മനുഷ്യന്റെ കാതും മനുഷ്യന്റെ ഹൃദയവും മനുഷ്യന്റെ ശ്വാസകോശവും മനുഷ്യന്റെ വൃക്കകളും മനുഷ്യന്റെ മറ്റനേകം സങ്കീർണമായ തലച്ചോറുൾപ്പെടെയുള്ള സംവിധാനങ്ങളും ലോകത്തിൻ്റെ മുന്നിലൊരു വിസ്മയമാണ്, ഒരു മഹാത്ഭുതമാണ്. പക്ഷെ എവിടെ നിന്നാണ് മനുഷ്യൻ തുടങ്ങുന്നത്? അല്ലാഹു എവിടെ നിന്നാണ് അവൻ്റെ ആരംഭം കുറിക്കുന്നത്? ഉമ്മയുടെ ഗർഭാശയത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ഒരു വസ്തുവായിരുന്നു മനുഷ്യൻ. അന്ന ഖലഖ്നാഹു മിൻ നുത്ഫ, പടച്ചു തമ്പുരാന്റെ എന്തുമാത്രം ഗൗരവമുള്ള, എത്ര അത്ഭുതകരമായ ബുദ്ധിയുള്ളവന് ചിന്തിക്കാൻ ഒരൊറ്റ പോയിന്റ് മതി, അവന്റെ ചിന്തയെ തൊട്ടുണർത്തുന്ന എത്ര വലിയൊരാശയമാണ് അള്ളാഹുടെ പഠിപ്പിക്കുന്നത്. അല്ലേ, റബ്ബിനോട് തർക്കിക്കുകയാണ്, പരലോകത്തിന്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ്. അല്ലേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന റബ്ബിനെ നിഷേധിക്കുകയാണ്. മനുഷ്യ, എവിടെ നിന്നാണ് നീ ആരംഭിച്ചത്? എവിടെ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം?

കരയാൻ മാത്രമറിഞ്ഞിരുന്നൊരു കാലഘട്ടമുണ്ടായി. വളർന്നു വലുതായി, എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചു, പിന്നെ വായിക്കാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു അല്ലേ. വായിച്ചു മനസ്സിലാക്കി അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ എവിടെയോ വഴിതെറ്റിപ്പോയി, എവിടെയോ പിശാചിൻ്റെ കുരുക്കിലകപ്പെട്ടു. അപ്പോൾ തന്നെ ഒരു ബീജകണത്തിൽ നിന്ന് വളർത്തി വലുതാക്കിയ റബ്ബിനെ മറക്കുന്നു. മാതാവിൻ്റെ ഇരുട്ട് നിറഞ്ഞ ഗർഭാശയത്തിനകത്ത് തനിക്ക് ഭക്ഷണം നൽകി തന്നെ പരിപാലിച്ച് പോറ്റി വളർത്തിയ അല്ലാഹുവിനെ നിഷേധിക്കുന്നു. ആ റബ്ബ് പഠിപ്പിക്കുന്ന പരലോകത്ത് ചോദ്യം ചെയ്യുന്നു, എന്തുമാത്രം വലിയ നന്ദികേടാണത്, എത്ര അപകടകരമായൊരവസ്ഥയാണത്. അത് മനുഷ്യനെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലേ, അവലം യറൽ ഇൻസാനു, മനുഷ്യൻ കണ്ടില്ലേ, അന്നാ ഖലഖനാഹു, തീർച്ചയായും നാം അവനെ സൃഷ്ടിച്ചത് മിന്നുത്ഫത്തിൻ, ഒരു ബീജകണത്തിൽ നിന്നാകുന്നു. ഫഇദാ ഹുവ, എന്നിട്ടതാ അവൻ, ഹസീമു മുബീൻ, വ്യക്തമായി തർക്കിക്കുന്നവനാണ്. സൂറത്ത് മുഅ്മിനൂനിൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفه في قرار مكين മനുഷ്യനെ ആദിമ മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത്. പിന്നീട് അവനെ നാം ഒരു നുത്ഫയായി, ബീജമായി, ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവനെ നാം നിവസിപ്പിച്ചു, അവനെ താമസിപ്പിച്ചു. ثم خلقنا النطفه علقه فخلقنا العلقه مضغه فخلقنا المضغه عظاما فكسونا العظام لحما ثم انشانا خلقا اخر ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ആ ബീജത്തെ ഒരു രക്തപിണ്ഡമാക്കി, ആ രക്തക്കട്ടയെ ഒരു മാംസകഷ്ണമാക്കി, അതിനെ ഒരു എല്ലാക്കി, ആ എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു. സുമ്മൻഷഅനഹു ഖൽഖൻ ആഖർ, പിന്നെ മറ്റൊരു സൃഷ്ടിയായി അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, നിന്റെ സൃഷ്ടികർത്താവായ റബ്ബ് എത്ര അനുഗ്രഹീതനാണ്. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യതൂൻ, പിന്നീട് നിങ്ങൾ മരിച്ചുപോകും. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, എന്നിട്ട് പരലോകത്ത് നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും അല്ലേ. മനുഷ്യനെന്ന് പറയുന്ന സൃഷ്ടി ഒറ്റ നിൽപ്പിൽ അങ്ങോട്ട് ഉണ്ടായവനല്ല. തലച്ചോറും ഹൃദയവും കരളും വൃക്കകളും നാഡീ വ്യവസ്ഥകളും എല്ലാമുള്ളൊരു സൃഷ്ടി ഒറ്റ നിൽപ്പിലുണ്ടായതാണോ? അല്ല. റബ്ബ് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന്, കണ്ടാൽ അറപ്പ് തോന്നുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു തുള്ളിയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ റബ്ബ് വളർത്തു വലുതാക്കി, ചിന്തിക്കാൻ പ്രായമാകുമ്പോൾ, ബുദ്ധി പ്രയോഗിക്കാൻ കഴിയുമ്പോൾ, സവിശേഷമായ ബുദ്ധി എന്ന അല്ലാഹു നൽകിയ മഹാ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സന്ദർഭമെത്തുമ്പോൾ അല്ലാഹുവിനെ ചോദ്യം ചെയ്യുകയാണോ? റബ്ബിനോട് തർക്കിക്കുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നിഷേധം കാണിക്കുകയാണോ? അതാണ് അവരം അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലേ, അന്നാ ഖലഖ്നാ, നിശ്ചയമായും നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നുത്ഫത്തിൻ, ഒരു ബീജഗണത്തിൽ നിന്ന്. ഫൈദാ ഹുവ ഹസീമു മുബീൻ, അപ്പോഴതാവൻ വ്യക്തമായ ആയി തർക്കിക്കുന്നവനാകുന്നു. ഒരിക്കൽ കൂടെ ആയത്ത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ

نطفة، أنا خلقناه من نطفة فإذا هو خصيم مبين، فإذا هو خصيم مبين. ഒരു തവണ കൂടി അർത്ഥം പറയുന്നു. ഫലായഹസുങ്ക ഖൗലുഹും, അവരുടെ വാക്കുകൾ താങ്കൾക്ക് ദുഃഖമുണ്ടാക്കാതിരിക്കട്ടെ. ഇന്നാ നഅലമു, തീർച്ചയായും നാം അറിയുന്നു. മായുസിറൂന, അവർ രഹസ്യമാക്കുന്നതും. വമായുലിനു, അവർ പരസ്യമാക്കുന്നതും. അവലമ്യറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലേ. അന്ന ഖലഖ്നാഹു, തീർച്ചയായും നാം ആകുന്നു അവനെ സൃഷ്ടിച്ചത്. മിന്നുത്തുഫത്തിൻ, ഒരു ബീജത്തിൽ നിന്ന്. ഫഇദാഹുവ, അപ്പോഴതാവൻ. ഖസീമും മുബീൻ, വ്യക്തമായി തർക്കിക്കുന്നവനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ബോധ്യപ്പെടാനും അള്ളാഹുവിനെ തിരിച്ചറിയാനും അവൻ്റെ മതത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൻ്റെ പ്രതിഫലം അനുഗ്രഹപൂർണമായ സ്വർഗം നാളെ പ്രതിഫലമായി നേടിയെടുക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: അസ്സലാമു അലൈക്കും.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു യാസീനിലെ ഏതാനുമായത്തുകളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിൽ വിശദീകരിച്ചു നൽകിയത്. ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
2: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
3: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا.
2: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 449-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 449-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഖാമിദി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അള്ളാഹ് സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്‍ ലിയുന്ദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമൽ ലിയുൻദിറ ബസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ ويبشر المؤمنين الذين يعملون الصالحات ان لهم اجرا حسنا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഖയ്യിമൻ ലി, മൻ അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിന് പകരൊരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുന്ദിറ ബസൻ ശദീദ, ബസൻ ശദീദ. സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബസൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ
ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബില ഗുന്ന പറയുന്നില്ല. മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും, അന്ന നൂന് ശദ്ദ് വന്നു, മണിക്കണം. അന്ന ലഹും അജ്റൻ ഹസന, അജ്റൻ ഹസന. റായിൽ തൻവീൻ ശേഷം ഹ, ഇളഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇളഹാർ ചെയ്യണം. അപ്പോൾ അന്ന ലഹും അജ്റൻ ഹസന. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമൽ ലിയുൻദിറ, അവിടെ ലിയുൻദിറ ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമൽ ലിയുൻദിറ ബസൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല. ബസൻ ഷദീദമില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ. മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം. അന്ന ലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന, ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം. അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 16, ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം പാരായണം ചെയ്യും.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ ജുസ് പാരായണം നിർവഹിച്ചത്.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് 1-ാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തുൽ ഗാശിയ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഗാശിയ ആണ്. സൂറത്തുൽ ഗാശിയ ജുമാ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് അമുഖമായി പറയുകയാണ്. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്ന് നോക്കാം. ഹൽ അത്താക്ക, അവിടെ ഹൽ അ രണ്ടും രണ്ടക്ഷരമായിട്ട് തന്നെ ശരിക്കും ഉച്ചരിക്കണം. ഹല്ലത്താക്ക എന്ന് പറഞ്ഞു പോകരുത്. ഹല്ലത്താക്ക അല്ല, ഹൽ അത്താക്ക. ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമ, തൻവീന് ശേഷം യാ ആണ്. ഇദ്ഗാം ബിഗുന്ന വുജൂഹുൻ യൗമ ഇദിൻ ഖാ, പിന്നെ യൗമ ഇദിൻ ഖാ, അവിടെ ഇൽഹാറുമാണ്, ഒട്ടും പണിക്കേണ്ടതില്ല. പിന്നെ ആമിലത്തുൻ നാസിബ, ഇദ്ഗാമയാണ്, ഇദ്ഗാം ബിഗുന്ന. തസ്ല, തസ്ല എന്ന് പറയുന്നിടത്ത് ശ്രദ്ധിക്കണം, തസ്ല ത സ്വലാണ്, അത് ത്വസ്ല എന്നാകരുത്, ത്വസ്ല തെസ്ലേൻ ത തെസ്ല. നാറൻ ഹാമിയ, വീണ്ടും ഇലഹാറാണ്, തെൻവിന് ശേഷം ഹാ. തുസ്ക മിൻ ഐനിൻ, ഇലഹാർ ഐനിൻ ആനിയ, വീണ്ടും ഇലഹാർ, രണ്ട് ഇലഹാർ അതിലുണ്ട്. കൃത്യമായി ഊന്നത്തില്ലാതെയാണ് ഉച്ചരിച്ചാൽ മതി. മിൻ ഐനിൻ ആനിയ. ലൈസലഹും ത്വാമുൻ ഇല്ല, അതും തെൻവിന് ശേഷം ഹംസയാണ്. പിന്നെ മിൻ വരി ഇഖ്ഫ ആണ്, നന്നായിട്ട് മണിക്കുക. ലാ യുസ്മിനു വലാ യുഗനി മിൻ ജോ, മിൻ ജോ ഇഖ്ഫ ആണ്, നല്ല ഉന്നത്തോടു കൂടി മണിച്ചുകൊണ്ട് ഓതുക. പിന്നെ വുജൂഹുൻ യൗമഇദിൻ, അതും ഇദ്ഗാം, ഇദ്ഗാം ബിഗുന്ന. യൗമഇദിന്ന, അതും അങ്ങനെ തന്നെ, തെൻവിന് ശേഷം നൂനാണ്. സഈഹാ റാലിയ ഫി ജന്നത്തിൻ ആ, ജന്നത്തിൻ ആ, തെൻവിന് ശേഷം ഐനാണ്, ഇൽഹാർ. ലാ തസ്മ ഫി ഹലാഗിയ ഫിഹ ഐനുൻ ജ ഇഖ്ഫ ആണ്, നല്ലോണം മണിക്കണം. സുറുറും മർഫു ഇദ്ഗാം ബിഗുന്ന, സുറുറു തൻവിന് ശേഷം മീം, സുറുറുമ്മ ആ മീം ഇരട്ടിപ്പിച്ച് ഉന്നത്തോടു കൂടി ഉച്ചരിക്കുക. വാക്കുബാബും വാക്കുവാബും മ, അതും അങ്ങനെ തന്നെ, അഖ്വാകും അഖ്വാബും മൗളു അ, തൻവിന് ശേഷം മീം. വനമാരിഖ് മസ്ഫൂഫ സറാബിയു മബ്സൂസ അഫലായുറൂന, നൂനുസാക്കിനു ശേഷം ലോ ആണ്, ഇഫ ശരിക്കും മണിച്ചുച്ചരിക്കുക ഉന്നത്തോടു കൂടി. പിന്നെ വൈലസമി മദ്ദ്, മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായും നീട്ടേണ്ടതാണ്. വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, വൈലൽ അർളി കൈഫ സുദ്ധിയത്ത്. ഫതക്കിർ ഫതക്കിർ, അവിടെ തഫ്ഹീം പാടില്ല, രായിട്ടുച്ചരിക്കുക. തർക്കേക്ക് ഇന്നമാ മദ്ദ് മുംഫസിൽ അന്ത, നൂനുസാക്കിനു ശേഷം ത, ഇഖ്ഫ. ലൈസ അലൈഹിം അലൈഹിം ബി, ചെറിയൊരു ഉന്നത്തോടു കൂടി ഉച്ചരിക്കുക. സൈത്യർ, അതും അങ്ങനെ തന്നെ, ഇഖ് റായ് രായിട്ട് ഉച്ചരിക്കുക. മന്തവല്ല മന്തവല്ല ഫയുഅദ്ദിബുല്ലാഹു അദാബുൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും, മദ്ദ് മുംഫസിൽ ഇന്ന അലൈനാ ഹിസാബഹും. ഗോദാം أعوذ بالله من الشيطان الرجيم
3: أعوذ بالله من الشيطان الرجيم
2: بسم الله الرحمن الرحيم
3: بسم الله الرحمن الرحيم

0: ഖുത്ബഹും.
1: അള്ളാഹു ഖുർആൻ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് ഓതുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു. സൂറത്തുൽ ഗാസിയയിലെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് മുബാറക് ബിൻ ഉമർ ഈ ക്ലാസ്സിലൂടെ നമ്മെ തെരിയപ്പെടുത്തിയത്.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: ഖുർആൻ റേഡിയോ തൻസീൽ, വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾക്കാനുള്ള അവസരം കേൾവിക്കാർക്ക് സമ്മാനിക്കുകയാണ് തൻസീൽ പരിപാടിയിൽ. ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ സൂറത്തു ഹജ്ജിന്റെ 26 വചനം മുതൽ അവസാനം വരെയും സൂറത്തു മുഅ്മിനൂൻ മുഴുവനായും സൂറത്തു നൂർ 1 മുതൽ 50 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ അഹ്മദ് അൽ അജ്മി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
6: وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ

شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي